ദേവാന്തരേ അജ്ഞ്വാരാജ്യന്തരേ പുരുജ്യാനാഭികാം നീരയന്ന് പ്രപഞ്ചം നിഷ്കാഭവനായ ഗോപരാ ആ കേതുനാഭിതമിധ്യവയജിഷ്ഠ കാമന്നാജ്ഞഭിഹരിയ ആരായിംബുരാംഗോമദേവിധം ത്രിജയക്ഷതമുജയഭൂരം അശ്വിനാ യജ്ഞമാഗതം ദാസുരപുരുസംസദ പൂഷാരക്ഷതുമാരയം ഹിമയജ്ഞമ

0: ఓం నమః శివాయ.
1: యు ఆర్ లిసనింగ్ టు శైవం.org రేడియో, the 24/7 spiritual channel from shivam.org.
2: സാധാരണയായിട്ട് നമ്മുടെ എന്തു വിഷയം മറ്റുള്ളവരെ അറിയിക്കുകയാണെങ്കിലും ഭാഷയുടെ മാധ്യമം ഉപയോഗിച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ. ഭാഷയിലൂടെയാണ്. അല്പം ആലോചിച്ചാൽ ചെറിയ കുട്ടികൾ പോലും ചിലപ്പോൾ സംശയം ചോദിക്കും, പക്ഷികളും മൃഗങ്ങളും ഒക്കെ എങ്ങനെ പരസ്പരം അറിയിക്കുന്നു? അവരേകദേശം ഒരേ ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രത്യേക ഭാഷയുണ്ടോ? നമ്മളുടെ ഭാഷ എന്ന് പറയുന്നത് വളരെ സ്ഥൂലമാണ്. നമ്മൾ ഒരു രൂപം കൊടുത്തതാണ് വാക്കുകളായിട്ടും മറ്റുമൊക്കെ. യഥാർത്ഥത്തിലുള്ള വിനിമയം, ആശയവിനിമയം ഭാഷയിലൂടെ നടക്കുന്നതിനേക്കാളും പ്രബലമായിട്ട് പലപ്പോഴും മുഖഭാവം കണ്ടിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കും. വായ കൊണ്ട് ചിലപ്പോൾ വേറെ വലുതൊക്കെ പറഞ്ഞാലും മുഖഭാവം കണ്ട് മനസ്സിലാക്കും. യഥാർത്ഥത്തിൽ നമ്മളുടെ ശബ്ദത്തിന് 4 തലങ്ങളുണ്ട്. പരാപശ്യന്തി, മധ്യമാ വൈഖരി. എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് നിശ്ചലമായ ഒരു സ്ഥിതി, ആ നിശ്ചലതയിൽ ചെറിയ ഒരു ചലനം. ആ നിശ്ചലമായ സ്ഥിതിയെ പരാസ്ഥിതി എന്ന് പറയും. ചെറിയൊരു ചലനം ഏർപ്പെടുന്നു. അപ്പൊ നമുക്കറിയുന്നു ഒരു അർജ് എന്തോ പറയാനുള്ള ഒരു ചലനം. പിന്നെ അതിനെ വാക്കിന്റെ രൂപത്തിൽ ആക്കുന്നതിന് മുമ്പ് ഒരു രൂപം, മധ്യമ. വാക്കുരൂപത്തിൽ പുറമേക്ക് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ വൈഖരി. ആ വൈഖരി ശബ്ദത്തിനെ തന്നെയാണ് നമ്മൾ ഭാഷയാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കൊച്ചുകുട്ടികൾ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ശബ്ദം മാത്രമായിരിക്കും പക്ഷികളിലും മൃഗങ്ങളിലും ഒക്കെ കാണുന്ന പോലെ. ഈ ശബ്ദം എവിടെ നിന്ന് പുറപ്പെടുന്നു? നിശ്ചലതയിൽ നിന്നും പുറപ്പെടുന്നു. നിശ്ചലതയുടെ പേരക്കുട്ടി എന്ന് പോലും പറഞ്ഞാൽ പോരാ, അതിന്റെയും പുത്രൻ പുള്ളുപേർ. വാക്ക് നമ്മൾ പറയുമ്പോൾ നിശ്ചലതയുടെ നിന്നും എത്രയോ ശക്തി കുറഞ്ഞിട്ടാണ് വാക്കിന്റെ രൂപത്തിൽ പുറത്തു വരുന്നത്. പുറമേക്കുള്ള വിഷയങ്ങളെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ഈ ഭാഷ പ്രയോജനപ്പെടും. പക്ഷേ ആന്തരികമായ അനുഭവത്തിനെ, പ്രത്യേകിച്ചും ആത്മാനുഭവത്തിനെ പറയാൻ ഭാഷയെക്കാളും ഒക്കെ തന്നെ വളരെ പ്രബലമായ ഒരു വഴിയാണ് മൗനം. മൗനത്തിലൂടെ പ്രകടിപ്പിക്കാവുന്ന പോലെ ഭാഷ കൊണ്ട് സാധ്യമല്ല എന്നാണ്. എന്നുവെച്ചാൽ അപ്പം ജ്ഞാനികൾ എല്ലാവരും മിണ്ടാതിരിക്കണമായിരുന്നു അല്ലെ? മൗനത്തിലൂടെ മാത്രമേ പറയാൻ പാടുള്ളൂ എങ്കിൽ ജ്ഞാനികൾ എല്ലാവരും ഉണ്ടാതിരിക്കണമായിരുന്നു. അങ്ങനെയല്ല, പലരും നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരുന്നുണ്ട്, വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നുണ്ട്, സംവദിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്. അവര് വാക്കുകൾ പ്രകടിപ്പിക്കുമ്പോഴും ഈ മൗനത്തിന്റെ രസം ചോർന്നു പോവാതെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് ആ വാക്കുകൾ പ്രയോജനപ്പെടുന്നത്. വാക്കുകള് വെറും വായിൽ നിന്നല്ല വരുന്നത്, ആ മൗനത്തിന്റെ രസം പേറിക്കൊണ്ടാണ് വരുന്നത്. സാധാരണ മനുഷ്യന്റെ വാക്കുകൾ ഒന്നിൽ വായിൽ നിന്ന് വരും, വായിൽ നിന്ന് പറയുന്ന ഒരുപാട് വാക്കുകളുണ്ട്. സാധാരണ നമ്മള് പറയുന്ന 80% എങ്ങനെയിരിക്കുന്നു? സൗഖ്യമല്ലേ? കുട്ടികളെവിടെയാണ്? ജോലിയായോ? ഒന്നും ഉദ്ദേശിച്ചിട്ടേയില്ല, സീരിയസും അല്ല, സിൻസിയർ ആയിട്ടും അല്ല, വെറുതെ വായ കൊണ്ടുള്ള ചോദ്യം. അവർ പറയുന്ന മറുപടി ഒന്നും നമ്മൾ കേൾക്കൂല, വെറും വായ കൊണ്ടുള്ള ചോദ്യം. ചിലത് അപൂർവം മനോമണ്ഡലത്തിൽ നിന്നും വരും, കഴിഞ്ഞു. ചിലത് ബുദ്ധിയിൽ നിന്നൊക്കെ വരും ചില ചോദ്യം, അത്രയൊക്കെ കഴിഞ്ഞു. അതിന് ചുവട്ടില് എന്താ ഈ ബോറ് നടത്തിയിട്ട് വെള്ളം അടിത്തലത്ത്, മണ്ണിന്റെ അടിത്തലത്ത് നിന്ന് വെള്ളം കൊണ്ടുവരുന്ന പോലെ ജ്ഞാനികൾ, അതാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. അതാണ് ആകാശത്തിൽ ഓടുന്ന ഗംഗയെ ഭൂമിയിൽ ഓടാൻ വയ്ക്കുക, ആകാശത്തിൽ ഒഴുകുന്ന ഗംഗയെ ഭൂമിയിൽ ഒഴുകാൻ വയ്ക്കുക. അതേപോലെ ചിതാകാശത്തിലുള്ള അനുഭൂതിയെ വാക്കിന്റെ തലത്തിലേക്ക് കൊണ്ടുവരിക, അത് ഭഗീരഥ പ്രയത്നമാണ്. അതെന്തിനാ? എല്ലാവർക്കും മോക്ഷത്തിനുള്ള ഒരു സോപാന പങ്ക്തിയായിട്ട് മാറുവത്. അപ്പൊ നിശ്ചലതയിൽ നിന്നും വാക്കുകൾ ഉറവെടുക്കുന്നു, ചത്വാരി വാക് പരിമിതാപദാനി താനി വിദുർ ഏ ബ്രാഹ്മണായേ മനീഷിണ. വാക്കിന് നാലു പാദങ്ങളുണ്ട്, അതിൽ നാലാമത്തെ ഒരേ ഒരു പാദം മാത്രമാണ് നമ്മൾ സാധാരണ പ്രയോജനപ്പെടുത്തുന്നത്, ബാക്കി മൂന്ന് പാദങ്ങളും അടങ്ങിക്കിടക്കുന്നു. നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും, എത്ര തന്നെ പറഞ്ഞാലും, എത്ര തന്നെ പഠിച്ചാലും, നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും ഒക്കെ ഈ ഇന്റലക്ച്വൽ പ്ലെയിൻ ആൻഡ് മെന്റൽ പ്ലെയിൻ. അതുകൊണ്ടാണ് നമ്മളുടെ സയൻസും സൈക്കോളജിയും ഒക്കെ തന്നെ ലിമിറ്റഡ് പ്ലെയിനിലെ നിൽക്കുകയുള്ളൂ, നിൽക്കാൻ ഒക്കുകയുള്ളൂ. ഫിസിക്കൽ സയൻസ് ആൻഡ് മാനസികമായ ശാസ്ത്രം, മനഃശാസ്ത്രം, ഇതൊക്കെ തന്നെ ലിമിറ്റഡ് പ്ലെയിനിലെ നിൽക്കുകയുള്ളൂ. അതിൽ വേറെ അതിനെ കടക്കാൻ ഒക്കില്ല, സാധ്യമല്ല. അതൊക്കെ ലിമിറ്റഡ് ആണ്, പരിച്ഛിന്നമാണ്. അതിന് അതിൽ കൂടുതൽ ആഴത്തിൽ അതിന് പോകാൻ ഒക്കില്ല. അതുകൊണ്ടാണ് അതിന് ഒരു പൂർണ്ണത, ഒരു സമ്പൂർണത ഒരിക്കലും തരാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് ആധ്യാത്മിക മണ്ഡലത്തില് നമ്മളുടെ ഫിസിക്കലും മെന്റലുമായിട്ടുള്ള അറിവുകളൊക്കെ തന്നെ വളരെ ലിമിറ്റഡ് ആണ്. നമ്മൾ എത്ര തന്നെ പഠിച്ചാലും അറിഞ്ഞാലും അതൊക്കെ 1% ഉള്ളൂ. ബാക്കി 99% അനുഭൂതിയുടെ മണ്ഡലത്തിൽ ഒളിഞ്ഞു കിടക്കുന്നു. അത് നിശ്ചലതയുടെ മണ്ഡലമാണ്. ആ നിശ്ചലത അഹമയ്ക്ക് അനുഭവിച്ചാൽ വാക്കുകൾ പറഞ്ഞാലും ആ നിശ്ചലത നഷ്ടപ്പെട്ടു പോകുന്നുമില്ല. ആ നിശ്ചലത അഹമയ്ക്ക് അനുഭവിച്ച ആള് മിണ്ടാതിരുന്നാലും അതെ, പറഞ്ഞാലും അതെ, അതിന് പവർ ഉണ്ടാവും. അതാണ് പോൾ ബ്രണ്ടൻ രമണ മഹർഷിയെ കുറിച്ച് പറഞ്ഞു, ഹിസ് സൈലൻസ് ഈസ് മോർ എലക്വന്റ് ദാൻ ഹിസ് വേർഡ്സ്. അദ്ദേഹത്തിന്റെ നിശ്ചലത, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മാധുര്യമുണ്ട്, വാക്കുകൾക്ക് യുക്തി ഉണ്ട്, എങ്കിലും ആ വാക്കുകളെക്കാളും എത്രയോ പ്രബലവും ആശയവിനിമയം ചെയ്യുന്നതിൽ ശക്തിയുള്ളതുമാണ് അദ്ദേഹത്തിന്റെ മൗനം എന്നാണ്. ഫോഴ്സ്ഫുൾ ആയിട്ട് അത് അകമേക്ക് കടക്കുന്നു. ആ നിശ്ചലത, ആ നിശ്ചലതയുടെ ഒരു പ്രതീകമാണ് ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തി എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഉടനെ വാക്കിന് അർത്ഥം വരുന്നത് ദക്ഷിണ ദിക്കിനെ നോക്കി ഇരിക്കുന്ന ഒരു രൂപം. ശിവക്ഷേത്രത്തിലൊക്കെ കാണാം ദക്ഷിണ ദിക്കിൽ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ, ദക്ഷിണാഭിമുഖമായിട്ട്. അതിനാദ്യം സ്ഥൂലമായ അർത്ഥം പറഞ്ഞാൽ, ഇപ്പം ഈ ദക്ഷിണ ദിക്ക് എല്ലാവർക്കും പേടിയാണ്, യമന്റെ ഭാഗമാണ്. തെക്കോട്ട് തിരിഞ്ഞിരിക്കരുത്, തെക്കോട്ട് നോക്കരുത്, തെക്കോട്ട് തലവെച്ച് വടക്കോട്ട് നോക്കി കിടക്കാം. എന്താന്ന് വെച്ചാൽ തെക്കോട്ട് നോക്കണില്ല, അതുകൊണ്ടാണ്. എന്താ ഈ തെക്കിനെ പേടിയെന്ന് വെച്ചാൽ, യമന്റെ സ്ഥാനം മൃത്യു. ബട്ട് അൺലെസ് യു ഫേസ് ഡെത്ത് യു വിൽ നെവർ ട്രാൻസെൻഡ് ഡെത്ത്. മരണത്തിനെ അഭിമുഖീകരിച്ചിട്ടില്ലെങ്കിൽ മരണത്തിനെ കടക്കാനേ സാധ്യമല്ല. മരണത്തിനെ അഭിമുഖീകരിച്ചിരിക്കുന്ന ആളാണ് ഗുരു. അതാണ് ഭാഗവതത്തിൽ പരീക്ഷിച്ച് മരണത്തിന് മുമ്പിൽ കണ്ടപ്പോഴാണ് സദ്ഗുരുവിന്റെ ആവശ്യം. അപ്പൊ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മൂർത്തി എന്നുള്ളതിന് അങ്ങനെയും അർത്ഥം. മൃത്യുവിനെ നോക്കിയിരിക്കുന്ന ആള്. മറ്റൊരർത്ഥം ദക്ഷിണ എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം. ദക്ഷിണ ശേമുഷി പ്രോക്ത, ദക്ഷിണ എന്ന് വെച്ചാൽ ജ്ഞാനം. സുരേശ്വരാചാര്യർ അങ്ങനെയാണ് അർത്ഥം പറയുന്നത്. ആത്മസ്ഫൂർത്തി, ചിത്ശക്തി എന്നൊക്കെ അർത്ഥം. ഭാഗവതത്തിൽ ദക്ഷിണ എന്നുള്ള വാക്കിനെ ഏകാദശത്തിന് ദക്ഷിണ ജ്ഞാനസന്ദേശ എന്നർത്ഥം. ദക്ഷിണ എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം. ഈ ജ്ഞാനപ്രസരം തന്നെ ദക്ഷിണ. ഒരു പുഷ്പത്തിൽ നിന്നും സുഗന്ധം വരുന്ന പോലെ. ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ് എന്നുള്ള അർത്ഥം, സാധാരണ അറിവ് എന്നുള്ള അർത്ഥമല്ല. ഇന്റലക്ച്വൽ സ്റ്റഫിംഗ്, നോളജ് എന്നുള്ള അർത്ഥമല്ല. ജ്ഞാനം എന്ന് വെച്ചാൽ ബോധ ജ്ഞാപകമാണ്, അതായത് സൂചനയാണ്. പുറമേ നിന്നും ജ്ഞാനം എന്ന് പറയുമ്പോ അത് വളരെ ഘനീഭവിച്ചതാണ്.

ഇതെല്ലാം കണ്ടെത്തിയ ആള് അവരുടെ ഹൃദയത്തിൽ സദാ അത് സ്ഫുരിച്ചുകൊണ്ടിരിക്കും. ഒരു മഹാത്മാ വളരെ ശക്തമായിട്ട് അദ്ദേഹം ഒരു ലക്ഷണം പറഞ്ഞു. അനുഭവിച്ച ഒരു സദ്ഗുരുവിന്റെ സന്നിധിയിൽ നമുക്ക് സാധാരണ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെയാണ് പ്രവർത്തിക്കുക. ടി വി കാണാനിരുന്നാൽ മനസ്സ് പ്രവർത്തിക്കും, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും. ഒരാളെ കാണുമ്പോൾ അതുപോലെ. ഈ അനുഭവജ്ഞാനികളുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളും അല്ലാതെ വേറെ ഒന്ന് ഗർഗർഗർഗർഗർഗർഗർന്ന് പറഞ്ഞ അകമേക്ക് പ്രവർത്തിച്ചു തുടങ്ങുന്ന അനദർ പ്ലെയിൻ ഓഫ് റെക്കഗ്നിഷൻ, അനുഭൂതിയെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു മണ്ഡലം അകമേക്ക് പ്രവർത്തിച്ചു തുടങ്ങുന്ന ഹൃദയകേന്ദ്രം. ആ ഹൃദയകേന്ദ്രത്തിനെ ഉണർത്തിവിടുന്ന പ്രസരം, ജ്ഞാനപ്രസരം ഏതൊരു കേന്ദ്രത്തിൽ നിന്നുണ്ടാവുന്നുവോ അത് ദക്ഷിണാമൂർത്തിയാണ്. അദ്ദേഹം ദക്ഷിണാമൂർത്തിയല്ല, ദക്ഷിണ അമൂർത്തി, ദക്ഷിണാമൂർത്തി. ഈ അവതാരമായിട്ട് ദക്ഷിണാമൂർത്തി സ്വരൂപത്തിന് അവതാരമായിട്ട് പുരാണങ്ങൾ പറയുന്നത് സതിയെ വിട്ടു പിരിഞ്ഞപ്പോ, ദക്ഷയാഗ സന്ദർഭത്തിൽ സതിയെ വിട്ടു പിരിഞ്ഞപ്പോൾ ശിവൻ, സതി ദേഹത്യാഗം ചെയ്തപ്പോൾ ശിവൻ തെക്കോട്ട് തിരിഞ്ഞ് ദക്ഷിണാമൂർത്തിയായിട്ടിരുന്നു. ഭാഗവതത്തിലും അത് വരുന്നു. ചിന്മുദ്രയോടുകൂടെ യോഗവേഷത്തോടുകൂടെ ഭഗവാൻ ഇരുന്നു. സനകസനന്ദരാദികളൊക്കെ മുമ്പിൽ ഇരിക്കുന്നു. ഭാഗവതത്തിൽ എങ്ങനെയാ വരണമെന്ന് വെച്ചാൽ നാരദൻ ചോദിക്കുന്നു, ഭഗവാൻ ബ്രഹ്മവിദ്യ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഭാഗവതത്തിൽ. പക്ഷെ അവിടെ ദക്ഷിണാമൂർത്തി എന്ന് പേര് പറഞ്ഞില്ല. ദക്ഷിണാമൂർത്തിയുടെ സാധാരണ കഥ, സനകസനന്ദനാദികൾ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായിട്ട് ജനിച്ചു, ബ്രഹ്മാവിൽ നിന്നും തന്നെ ഈ ബ്രഹ്മവിദ്യ അറിയണം എന്ന് ആഗ്രഹിച്ചു. പക്ഷെ അവർക്ക് തൃപ്തി വന്നില്ല അത്രേ ബ്രഹ്മാവിനോട്. അവർക്ക് ആദ്യം തന്നെ അകമയ്ക്ക് ഒരു കോൺസെപ്റ്റ്, മുൻവിധി, നമുക്ക് എന്തെങ്കിലുമൊക്കെ മുൻവിധി ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണത്, ഇപ്പൊ പറയണ ആള് പറയണതൊന്നും നമ്മൾ കേൾക്കില്ല. നമ്മൾ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും, അതിനനുസരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പറയണതൊന്നും നമ്മളുടെ ഉള്ളിൽ പോകില്ല. ഇവർക്ക് എന്താ മുൻവിധി എന്ന് വെച്ചാൽ അവരുടെ ഗുരു ബ്രഹ്മചാരിയായിരിക്കണം, സന്യാസിയായിരിക്കണം, സർവസംഗ പരിത്യാഗിയായിരിക്കണം എന്നൊക്കെ അവർക്ക് മുൻവിധി. അതുകൊണ്ട് ബ്രഹ്മാവിനെ ഇഷ്ടപ്പെട്ടില്ല, വൈകുണ്ഠത്തിൽ പോയപ്പോൾ വിഷ്ണുവിനെ ഇഷ്ടപ്പെട്ടില്ല, കൈലാസത്തിൽ പോയപ്പോൾ ശിവനെ ഇഷ്ടപ്പെട്ടില്ല. മൂന്ന് പേരും പത്നി സമേതന്മാരായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ കൈലാസത്തിൽ നിന്ന് അവർ തിരിച്ചു പോകുമ്പോ സതീ പാർവതീദേവി പരമേശ്വരനോട് പറഞ്ഞു, അത്രേ ഭഗവാനെ, ശിഷ്യൻ ഗുരുവിനെ മനസ്സിലാക്കണം എന്ന് ഗുരു ആഗ്രഹിച്ചാൽ നടക്കുകയില്ല. എങ്ങനെയാണെങ്കിൽ ശിഷ്യന് തൃപ്തി വരുവോ അതുപോലെ ഒരു രൂപം ധരിച്ച് ആ ശിഷ്യനെ അനുഗ്രഹിക്കണം, അതാണ് ഗുരുവിന്റെ കാരുണ്യം. അതുകൊണ്ട് അവര് എന്തൊക്കെ കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ടോ, സങ്കല്പം വെച്ചിട്ടുണ്ടോ, അതിനനുസരിച്ച് തന്നെ അവിടുന്ന് പോയി ഇരുന്ന് കൊടുക്കുക. അങ്ങനെ ഭഗവാൻ ഈ സനകസനന്ദനാദികൾ പോകുന്ന വഴിയിൽ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ 16 വയസ്സ് യുവാവായിട്ട് ഇരുന്നു കൊടുത്തു. കണ്ട ഉടനെ തന്നെ ഈ സനകസനന്ദനാദികൾക്ക് തൃപ്തി വന്നു, നമ്മളുടെ ആചാര്യ. സാധാരണ ഉള്ള കഥ, ഇവര് ചെന്നിരുന്നു. ചെന്നിരുന്ന ഉടനെ ചിത്രം വട്ടതറോർ മൂലേ വൃദ്ധാശിഷ്യ ഗുരു യുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയാ. ഗുരു മൗനത്തിലൂടെ വ്യാഖ്യാനം ചെയ്തു, ശിഷ്യന്മാരുടെ സംശയങ്ങളൊക്കെ അപ്പൊ തന്നെ തീർന്നു എന്നാണ്. പക്ഷെ രമണ മഹർഷി അല്പം നീട്ടി പറഞ്ഞു ഈ കഥയെ. ഇവര് ചെന്ന് ഏകദേശം 1-2 വർഷത്തോളം ചോദ്യങ്ങൾ ചോദിച്ചു. അത്രേ ചോദ്യം ചോദിക്കും, ദക്ഷിണാമൂർത്തി ഉത്തരം പറയും, ഇവര് അല്പം തൃപ്തിയായിട്ട് പോകും, പിന്നെയും സംശയം വരും. അതായത് ഈ വെർബൽ ആൻസർ ഈസ് വെരി ലിമിറ്റഡ് എന്നുള്ളത് കാണിക്കാനാണ്. ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞാൽ സംശയം തീർന്ന പോലെ തോന്നും, പിന്നെ തലമുടി വെട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നല്ലവണ്ണം കിളിർക്കണം.

0: പോലെയാണ്. പിന്നെയും സംശയം വരും, പിന്നെയും വന്ന് മുമ്പിൽ വന്നിരിക്കും. ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഇവർക്ക് സംശയം തീരണതേയില്ല. അപ്പൊ ഒരു ദിവസം ഭഗവാൻ മിണ്ടാതിരുന്നു എന്നാണ്. മൗനത്തിന്റെ ശക്തി പ്രബലമായി കാണിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ മിണ്ടാതിരുന്നു, ഇവരും മിണ്ടിയില്ല. കുറച്ചു നേരം കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു തുടങ്ങും എന്ന് വിചാരിച്ച് കാത്തുകൊണ്ടിരുന്നവരുടെ മനസ്സടങ്ങി, ചിത്തവൃത്തികൾ അടങ്ങി, വ്യക്തിബോധം ഇല്ലാതായി, ശരീരപ്രജ്ഞ ഇല്ലാതായി, പ്രപഞ്ചം മുമ്പിൽ നിന്നും മറഞ്ഞു, ശുദ്ധ പ്രജ്ഞാ ചിത്ത് അകമേക്ക് തെളിഞ്ഞു പ്രകാശിച്ചു, സംശയങ്ങളൊക്കെ അകന്നു. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ടയേവാത്മനി ഈശ്വരേ തസ്മിൻ ദൃഷ്ടേ പരാവരേ. ഹൃദയഗ്രന്ഥി അകന്നു, സംശയങ്ങളൊക്കെ അകന്നു, നിശ്ചലമായി ആത്മതത്വം അകമേക്ക് പ്രകാശിച്ചു. ഇങ്ങനെ നീട്ടി പറഞ്ഞപ്പോ മുരുകനാഥ സ്വാമികൾ രമണ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ ഇപ്പിടി ഒരു കഥ ഞങ്ങൾ കേട്ടതേ കിടയാതെ, ഇത് എങ്ക ചൊല്ലിയിരിക്കും, ഇങ്ങനെ ഒരു കഥ ഞങ്ങൾ കേട്ടില്ലല്ലോ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അപ്പിടിതാ നടന്നതു പോയി. മൃഗനാഥ് പരമഭക്തനായ മൃഗനാഥ സ്വാമി പറഞ്ഞു, ആമാ ആമാ ദക്ഷിണാമൂർത്തിയെ തന്നെ ചൊല്ലത്. അപ്പൊ ദക്ഷിണാമൂർത്തി തത്വം അതാണ്, മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേവസദ്ഋഷിഗണൈഹി ആവൃതം ബ്രഹ്മനിഷ്ഠൈഹി ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രം ആനന്ദമൂർത്തി ആനന്ദരൂപം സ്വാത്മാരാമം ഉദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ. മൗനത്തിലൂടെ തന്നെ പരബ്രഹ്മതത്വം വ്യാഖ്യാനം ചെയ്യാം. ഒരു ശിവരാത്രി ദിവസം രമണാശ്രമത്തില് തിരുവണ്ണാമലയിൽ എല്ലാരും ഗിരിപ്രദക്ഷിണത്തിന് പോവുകയാണ്. അരുണാചലത്തിനെ പ്രദക്ഷിണം ചെയ്യാം. അപ്പോ ടി കെ സുന്ദരേശ്വരയ്യർ അവിടുത്തെ ലോക്കൽ സ്കൂൾ ടീച്ചറായിരുന്നു അദ്ദേഹം. പരമവൈദികൻ, കാവ്യകണ്ഠ ഗണപതി മുനിയുടെ ശിഷ്യൻ, സമ്പൂർണമായിട്ടും വേദഭാഷ്യത്തോട് അധ്യയനം ചെയ്ത മഹാത്മാ. അദ്ദേഹത്തിന് അന്ന് ശരീരത്തിന് അല്പ അസ്വാസ്ഥ്യം. അപ്പൊ പ്രദക്ഷിണത്തിന് പോയില്ല. മഹർഷിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഒരു മൂന്ന് നാല് പേരുണ്ടായിരുന്നു, ഭഗവാനെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് അർത്ഥം പറഞ്ഞു. ആ ദക്ഷിണാമൂർത്തി സ്തോത്രമാ പണ്ണലാമേ. എഴുന്നേറ്റിരുന്നു മഹർഷി, ഇവരും തയ്യാറായിട്ടിരുന്നു. ഒരു പന്ത്രണ്ട് ഒരു മണിയാവുമ്പോ ഈ ചോദ്യം, ഭഗവാൻ നിശ്ചലമായിട്ടിരുന്നു, മിനിറ്റുകൾ കടന്നുപോയി, മണിക്കൂറുകൾ കടന്നുപോയി, ചോദ്യം ഉണ്ടായില്ല, ഉത്തരവും ഉണ്ടായില്ല. സൂര്യൻ ഉദിക്കുന്ന വരെ ഇവർക്ക് ആർക്കും ഒന്നും ചോദിക്കണമെന്നുമില്ല, അറിയണമെന്നുമില്ല, ഉത്തരം പറയണമില്ല. മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം. ചോദ്യവും ഉത്തരവും ചോദിക്കുന്ന ആളും ഉത്തരം പറയുന്ന ആളും ഒന്നുമില്ല അവിടെ. പക്ഷേ അതേ മഹർഷി തന്നെ തമിഴില് വളരെ പെർഫെക്റ്റ് ആയിട്ട് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിനെ തമിഴിൽ വിവർത്തനം, എന്നുവെച്ചാൽ പദ്യരൂപത്തിൽ തന്നെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. തമിഴ് പദ്യങ്ങളായിട്ട് ഈ ശാർദൂല വിക്രീഡിത ശ്ലോകങ്ങളെ മുഴുവൻ തമിഴ് പദ്യങ്ങളായിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഏതായാലും ദക്ഷിണാമൂർത്തിയെ ഒരു രൂപമായിട്ടല്ല ആചാര്യസ്വാമികൾ ഈ സ്തോത്രത്തിൽ സ്തുതിച്ചിട്ടുള്ളത്, ഒരു തത്വമായിട്ടാണ്. ദക്ഷിണാമൂർത്തിമീഡേ എന്ന് ഓരോ ശ്ലോകത്തിന്റെ അവസാനവും വരുന്നത് ഒരു പേരിന്, ദക്ഷിണാമൂർത്തി രൂപത്തിലുള്ള ആ തത്വത്തിനെ നമസ്കരിക്കുന്നു. ദക്ഷിണാമൂർത്തി ഏത് തത്വത്തിനെ പ്രതിനിധാനം ചെയ്യുന്നുവോ ആ തത്വത്തിനെ നമസ്കരിക്കുന്നു. യഥാർത്ഥത്തിൽ ദക്ഷിണാമൂർത്തി സ്തോത്രം എന്ന് ഇതിന് പേര് പറഞ്ഞാലും ഇതൊരു സ്തോത്രമേ അല്ല, അതീവ ഗഹനമായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു കൃതിയാണ്. ഒരുപക്ഷെ ആദിശങ്കരാചാര്യർ എഴുതിയ എല്ലാ കൃതികളിലും വെച്ച് ഏറ്റവും പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു കൃതി. ആചാര്യസ്വാമികളുടെ ഭാഷ്യവും മറ്റു കൃതികളും ഒക്കെ ആഴമായിട്ട് ധ്യാനം ചെയ്ത് ഉറപ്പിച്ച ആളുകൾക്കേ ദക്ഷിണാമൂർത്തി സ്തോത്രം നല്ലവണ്ണം തെളിയുള്ളൂ എന്നാണ് പറയാം. ആചാര്യസ്വാമികളുടെ തന്നെ ശിഷ്യനായ സുരേശ്വരാചാര്യർ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് മാനസോല്ലാസം എന്ന പേരില് പദ്യരൂപത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്, വാർത്തികം. ഇപ്പോ അന്ന് തന്നെ ഇതിന് എത്രയുണ്ട് പ്രാബല്യം ഉണ്ടായിരുന്നു എന്നറിയാം. മാനസോല്ലാസം എന്ന വാർത്തികം അന്ന് തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു. ദക്ഷിണാമൂർത്തി സ്തോത്രം ഓരോ ശ്ലോകത്തിനും ഓരോ ചാപ്റ്റർ പോലെ വെച്ചുകൊണ്ട് വാർത്തികം. ദക്ഷിണാമൂർത്തി സ്തോത്ര ഭാഷ്യമായിട്ട് പലരും ചെയ്തിട്ടുണ്ട്. ഇതിനെ ദക്ഷിണാമൂർത്തി ഉപനിഷത്ത് എന്നും പറയും. അത്രയും ഗംഭീരമായൊരു കൃതിയാണ്. ഇതിന്റെ അന്തസത്ത, എസൻസ്, നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയം തന്നെയാണ്. ആത്മസാക്ഷാത്കാരം, ആത്മജ്ഞാനം, ആത്മവിദ്യ. ആത്മവിദ്യയെ പ്രകാശിപ്പിക്കാനാണല്ലോ ഗുരു. യഥാർത്ഥത്തിൽ ഗുരു ഒന്നേ ഉള്ളൂ. നമുക്ക് പല ഗുരുക്കന്മാരുള്ളതായിട്ടൊക്കെ തോന്നുന്നു പുറമേക്ക്. ഒരേ ഒരു ഗുരുവേ ഉള്ളൂ, അതൊരു ഗുരുതത്വവുമാണ്. അതാണ് ഭഗവാൻ ഭാഗവതത്തില് ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ പറഞ്ഞു, ആത്മനോ ഗുരുഹു ആത്മൈവ പുരുഷസ്യ വിശേഷത യഹ് പ്രത്യക്ഷ അനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദതേ. ആത്മനഃ ഗുരുഹു ആത്മൈവ, ആത്മാ തന്നെ ഗുരു ഉദ്ധവ. പുറമേക്കൊരു ഗുരു വന്നാലും പുറമേക്കുള്ള ഗുരു എന്ത് ചെയ്യും? അകമേക്കുള്ള ഗുരുവിനെ ഉണർത്തിവിടും. അകമേക്കുള്ള ഗുരു വേണം ആത്മാനുഭവത്തിനെ ഉണ്ടാക്കാൻ. അപ്പോ ഈ ഗുരുതത്വമാണ് ദക്ഷിണാമൂർത്തി. ഗുരുവിന്റെ ആവശ്യം തന്നെ എവിടെ വരുന്നു? ഒരു വിളക്കിൽ നിന്ന് മറ്റൊരു വിളക്ക് കൊളുത്താൻ പറ്റുള്ളൂ. വിളക്കിന്റെ ഫോട്ടോയിൽ നിന്നും കൊളുത്താൻ പറ്റില്ല. വിളക്ക് വീഡിയോയിലെടുത്ത് ക്ലിയർ ആയിട്ട് വിളക്ക് പോലെ തോന്നിയാലും അതൊന്നും വിളക്ക് കൊളുത്താൻ പറ്റില്ല. ഒരു വിളക്ക്, വാസ്തവത്തിലുള്ള വിളക്കിൽ നിന്നേ മറ്റൊരു വിളക്ക് കൊളുത്താൻ പറ്റുള്ളൂ. അതേപോലെ ബോധം ഉണർന്ന ഒരു സെന്റർ, ഒരു കേന്ദ്രത്തിൽ നിന്നേ മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഈ ബോധം പകർന്നു കിട്ടുകയുള്ളൂ, ഈ അനുഭൂതി പകർന്നു കിട്ടുകയുള്ളൂ. അപ്പോ ബ്രഹ്മനിഷ്ഠനായിരിക്കണം ഗുരു. സ്വയമേവ ബ്രഹ്മാനുഭവം സിദ്ധിച്ച ആളായിരിക്കണം. ശ്രോത്രിയോ അവ്രജിനോ അകാമഹതോ യോ ബ്രഹ്മവിത്തമഹ ബ്രഹ്മണി ഉപരത ശാന്തോ നിരിന്ധന ഇവാനലഹ അഹൈതുക ദയാസിന്ധു ബന്ധുരാനമതാം സതാം. ഒരു സദ്ഗുരുവിന് ലക്ഷണം പറയുമ്പോ ശ്രോത്രിയൻ, ശ്രോത്രിയൻ എന്നുള്ള വാക്കിന് ഈ അറിഞ്ഞ, താൻ അറിഞ്ഞതിനെ പറയാൻ അദ്ദേഹത്തിന് വാക്കുകളുണ്ടാവണം. അതുകൊണ്ട് വേദാന്തം നല്ലവണ്ണം അറിഞ്ഞ ആളായിരിക്കണം, ശ്രവണം ചെയ്ത ആളായിരിക്കണം. ആഗ്രഹങ്ങൾ കൊണ്ട് മോട്ടിവേറ്റഡ് ആയിരിക്കരുത്. ബ്രഹ്മത്തിനെ നല്ലവണ്ണം തെളിഞ്ഞ് അനുഭവിച്ച ആളായിരിക്കണം. സദാ ആ അനുഭവത്തിൽ ഇരിക്കുന്ന ആളായിരിക്കണം. വിറകെടുത്തു പോയാൽ അഗ്നി എങ്ങനെ അടങ്ങുമോ അതുപോലെ വാസനയെ അറ്റുപോയത് കൊണ്ട് മനസ്സടങ്ങിയ ആളായിരിക്കണം. നിരന്ധന ഇവാനലഹ അഹൈതുക ദയാസിന്ധു. ഒരു പ്രതീക്ഷയും എക്സ്പെക്ടേഷനും ഇല്ലാതെ യാതും എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹമില്ലാതെ കരുണ ചെയ്യുന്ന ആളായിരിക്കണം. തന്നെ ആശ്രയിക്കുന്നവർക്ക് ബന്ധുവായിരിക്കണം. അങ്ങനെയുള്ള ഒരു സദ്ഗുരു ഈ തത്വോപദേശം ചെയ്യുകയാണെങ്കിൽ ഈ ശിഷ്യനും അതേപോലെ പക്വയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രയോജനമില്ല. ശിഷ്യനും അതേ ദാഹത്തോടുകൂടെ ഈ സത്യം അറിയണം. ലോകത്തില് എവിടെ നോക്കിയാലും ദുഃഖമുണ്ട്. ശരീരത്തിൽ ദുഃഖമുണ്ട്, മനസ്സിൽ ദുഃഖമുണ്ട്, പ്രപഞ്ചത്തിൽ ദുഃഖമുണ്ട്. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം ഇതൊക്കെ ഉണ്ട്. ഇതുകൊണ്ടൊക്കെ ബാധിക്കപ്പെടാത്ത സത്യം എവിടെ ഉണ്ട്, അതിനെങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു ജിജ്ഞാസ ഉള്ളിലുള്ളവനായിരിക്കും. ആ ജിജ്ഞാസയുള്ള ശിഷ്യന് ഈ തത്വം ഉപദേശിക്കുകയാണെങ്കിൽ ആ ക്ഷണം പ്രകാശിക്കും. തത്വമാകട്ടെ വളരെ ലളിതമാണ്. അതാണ് പറഞ്ഞു, മൗനത്തിലൂടെ തന്നെ പ്രകാശിപ്പിക്കാമെങ്കിൽ പിന്നെ എന്താ? ഇരുന്തതൈ ഇരുന്തപടിയേ ഇരുന്ത് കാട്ടി. മുരുകനാഥ സ്വാമികൾ ഒരിടത്ത് പറഞ്ഞു, സദ്ഗുരു എങ്ങനെ ഈ തത്വത്തിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഉള്ള വസ്തുവിൽ താൻ ഇരുന്നു കൊണ്ട് കാണിക്കണമെന്ന്. വാക്കുകൾ പറയണതൊക്കെ വളരെ തുച്ഛം. താൻ ആ സത്യത്തിൽ ഇരുന്നു കൊണ്ട് ഇരുന്തതൈ ഇരുന്തപടിയെ ഇരുന്ത് കാട്ടി, ആ സ്ഥിതിയിൽ താനേ ഇരുന്നുകൊണ്ട് ആ ഇരിക്കുമ്പോ അതിനുള്ള പ്രാബല്യം, അതിനുള്ള ശക്തി വളരെ ഓവർ പവറിംഗ് ആണ്. ആ മൗനത്തിന്റെ ശക്തി വളരെ പ്രബലമാണ്. ആ മൗനസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ദക്ഷിണാമൂർത്തി ഈ തത്വം പ്രകാശിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ മൗനം എന്ന് വെച്ചാൽ നിശ്ചലത. ആ മൗനം ആത്മാവിന്റെ സ്വരൂപമാണ്. ആ നിശ്ചലത ആത്മാവിന്റെ സ്വരൂപമാണ്. നമ്മളുടെയൊക്കെ സ്വരൂപമാണ്. നമ്മളാണത്.
1: Om Namah Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org. The next program is Chandogya Upanishad, spiritual discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: അതിന് സമാധാനം പറയുകയാണ്. മുമ്പേ പോകുന്ന പക്ഷി, പിറകെ വരുന്ന പറക്കുന്ന പക്ഷിയുടെ ഒരു സമാധാനം പറയുകയാണ്. എന്താ ഈ രേഖുവിന്റെ മഹത്വം? യഥാലോക കൃതായ കൃതോ നാമായോ ദ്യൂതസമയ പ്രസിദ്ധ ചതുരംഗ യഥാ ജയതി ദ്യൂതേ പ്രവൃത്താനാം തസ്മൈ വിജിതായ തദർത്ഥം ഇതരേ ത്രിദ്വി ഏകാംഗാഹ അധരേയാഹ ത്രേതാ ദ്വാപരകലി നാമാനഹ സംയന്തി സംഗച്ഛന്തി അന്തർഭവന്തി. ഇവിടെ ചതുരംഗത്തിന്റെ ഉദാഹരണം പറയുന്നു. ചതുരംഗം പഴയ പകിടകളി, അതിന്റെ ഉദാഹരണം പറയുന്നു. അതിന് ചതുരംഗം എന്ന് പേര് വരാൻ, അംഗം എന്ന് ചടയാണ്. അത് അതിന് നാലടയാളം, നാല് ഭാഗത്ത് നാലടയാളമുണ്ട് അതിന്. ഒന്ന് കലി, ദ്വാപരം, രണ്ട് മൂന്ന് ത്രേത, നാല് കൃതം. അപ്പൊ കലി എന്നുള്ളത് ഒരു അടയാളം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടയാളം. ദ്വാപരം എന്ന് പറയുന്നിടത്ത് രണ്ടടയാളം, ത്രേതയ്ക്ക് മൂന്നടയാളം, കൃതത്തിന് നാലടയാളം. നാല് വശത്ത് ഏതുപോലെയെന്ന് വെച്ചാൽ ഏണിയും പാമ്പും കളിക്കുന്ന കട്ട പോലെ. ആ കട്ടയിൽ ഒരു പുള്ളി, പിന്നെ രണ്ട് പുള്ളി, മൂന്ന് പുള്ളി, നാല് പുള്ളി. അത് കറക്കിയിടുമ്പോൾ ഒരു പുള്ളി വന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റ്. അത് തന്നെയാണ് പകിടകളിയും. രണ്ട് പുള്ളി വന്നു കഴിഞ്ഞാൽ രണ്ട് പോയിന്റ്, മൂന്ന് വന്നാൽ നാല് പോയിന്റ്, നാല് പുള്ളി വന്നാൽ. അതുപോലെ ഈ പകട എന്ന് പറയുന്ന സാധനം, ഇത് ചതുരത്തിലാണ്, മറ്റ് ദീർഘചതുരത്തിലെന്നുള്ളത്. നാല് സൈഡിൽ ഈ നാല് അടയാളം ഇട്ടി, എന്നിട്ട് അത് കൈകൊണ്ട് വീശി എറിയും. എറിയുമ്പോൾ കലി വരെയാണെങ്കിൽ ഒരു പോയിന്റ്, അടുത്ത് ദ്വാപരമാണെങ്കിൽ രണ്ട് പോയിന്റ്, ത്രേതയാണെങ്കിൽ മൂന്ന് പോയിന്റ്. നേരെ കാണുന്നത് അല്ല. ഇനി നാലംഗം, ഇതാണ് ചതുരംഗം. നാലംഗം വരെയാണെങ്കിൽ അവിടെ നാല് പോയിന്റ്, അയാൾ ജയിച്ചു. അപ്പൊ നാല് പോയിന്റ് കിട്ടിയാൽ എന്താ? എല്ലാം ജയിച്ചു കഴിഞ്ഞു. ഇപ്പോ കലി ഒരു പോയിന്റിന് ഒരു സമ്മാനം വയ്ക്കും, രണ്ട് പോയിന്റിന് അതിനും കൂടി സമ്മാനം വയ്ക്കും, മൂന്ന് പോയിന്റ് അതിനും വലിയ സമ്മാനം വയ്ക്കും, നാലിന് ഏറ്റവും വലിയ സമ്മാനം വയ്ക്കും. അപ്പോ നാല് പോയിന്റ് ആണ് കിട്ടുന്നതെങ്കിൽ എന്ന് വെച്ചാൽ അതെറിയുമ്പോ ആ നാല് പോയിന്റ് വരുന്ന ഭാഗം ആണ് കാണുന്നതെങ്കിൽ അയാൾക്ക് ഈ ഒന്ന് രണ്ട് മൂന്ന് എല്ലാ സമ്മാനവും കിട്ടും. നാല് മാത്രമല്ല, മുഴുവൻ സമ്മാനവും അയാൾക്ക് എടുക്കാം. അല്ല, ഒന്നാണെങ്കിൽ അത് മാത്രമേ കിട്ടൂ, രണ്ടാണെങ്കിൽ അത് മാത്രമേ കിട്ടൂ. ഇങ്ങനെ പന്തയം വെച്ച് പഴയകാലത്ത് കളിക്കും. ധർമ്മപുത്രരൊക്കെ ചൂത് കളിച്ച് നമുക്കറിയാം. അതുപോലെയുള്ള ആ കളിയുടെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നു. അത് കൃതായ അകൃതഭാഗം കൃതനാമായോ ദ്യൂതസമയ പ്രസിദ്ധ, ദ്യൂതത്തിൽ അത് പ്രസിദ്ധമാണ്. ചതുരംഗ, അവിടെ നാലടയാളമുണ്ട്, അതുകൊണ്ടാണ് അതിന് ചതുരംഗം എന്ന് പേര് വന്നത്. സയദാജേരി, അത് ജയിക്കുകയാണെങ്കിൽ ചേരുമ്പോ അത് കണ്ടു, അത് അഭ്യാസമാണ്. കൈകൊണ്ട് അതിന്റെ വശത്തിനത് വീശി എറിഞ്ഞു കഴിഞ്ഞാൽ, ശകുനിയെ പോലെയുള്ളവർ എറിഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ വരും, വേറൊന്നും വരത്തില്ല. ധർമ്മപുത്രർ എറിഞ്ഞോ കലിയെ വരത്തുള്ളൂ, വേറൊന്നും വരത്തില്ല. ഓരോരുത്തരുടെ കഴിവ. സഹിതാജയിലി, അത് ജയിച്ചു കഴിഞ്ഞാലോ ദ്യൂതേ പ്രവൃത്താനം തസ്മേ വിജിത അയ തദർത്ഥം ഇതരേ ത്രി ദ്വി ഏകാംഗ, ഒരംഗം രണ്ടംഗം മൂന്നംഗങ്ങൾ. അഭിരേയ, അതിന് താഴോട്ടുള്ളയാണല്ലോ. നാലംഗം എന്ന് പറയുന്നത് ടോപ്പ് സ്കോർ, അതിന് താഴോട്ട് വരുന്നതല്ല അഭിരേയ. താഴോട്ടുള്ളത് ത്രേത ദ്വാപര കലി നാമാന, ത്രേത അതിനെല്ലാം പേര് കൊടുത്തിരിക്കുന്നതാണ്. ത്രേത ദ്വാപര കലി അതിന് കൊടുത്തിരിക്കുന്ന പേരാണ്. സംയമന്തി സംഗച്ഛന്തി അന്തർഭവന്തി. ഇപ്പൊ കളിയുടെ നിയമം അതാണ്, ആ നാല് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കിട്ടിക്കും, എല്ലാ സമ്മാനവും കിട്ടും. അപ്പൊ നാലിൽ ബാക്കി എല്ലാം അന്തർഭവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. താല്പര്യം എന്താണ്? ഉപാസനയുടെ തേജസ്സിൽ അന്നദാനം പോലെയുള്ള തത്കർമ്മങ്ങളുടെ എല്ലാം തേജസ് അന്തർഭവിച്ചിരിക്കുന്നു, ഇതാണ് പറഞ്ഞു വരുന്നത്. രഹിക്കുന്നവരാണ് ഉപാസകനാണ്. അടുത്ത് പറയും സമ്പർഗ വിദ്യ എന്ന് പറയുന്ന, സമ്പർഗ വിദ്യ എന്ന് വെച്ചാൽ സമ്പർഗ ഉപാസന, അത് ശീലിച്ച് അതിന് സിദ്ധിയൊക്കെ നേടിയ ആളാണ്. ജ്ഞാനശ്രുതിയാണെങ്കിലോ ഉപാസന എന്നും അറിയത്തില്ല, സത്കർമ്മങ്ങൾ ചെയ്തു. ആ സാധാരണ പറയും എന്താണ്, കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഉപാസന, ഉപാസനയേക്കാൾ ശ്രേഷ്ഠമാണ് തത്വജ്ഞാനം. ഇവിടെ ഉപാസനയിൽ സിദ്ധിയെ പ്രാപിച്ച ആളാണ് രേഖ, അതുകൊണ്ടാണല്ലോ പ്രസിദ്ധനായത്. സിദ്ധിയിലൂടെയാണ് ഉപാസകന് പ്രസിദ്ധിയെ നേടുന്നത്, അതുകൊണ്ടാണ് എല്ലാവരും അറിഞ്ഞത്. അപ്പൊ കേവലമായ കർമ്മം പോരാ, കർമ്മത്തോടുകൂടി ഉപാസനയും വേണം. അതാണ് ഇവിടെ കൊടുക്കുന്ന ഒരു പാഠം. അപ്പൊ കേവല കർമ്മം ചെയ്യുന്ന ആളാണ് ജ്ഞാനശ്രുതി, പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഉപാസനയോടുകൂടി ചേരുമ്പോൾ. ഭാഷകാരൻ പലയിടത്തും പറയുന്നുണ്ട്. അപ്പോ അതിൽ യാവാനർത്ഥ ഉദപാനെ സർവത സമ്പ്രദോദ എന്ന് പറഞ്ഞിടത്തും ഇത് തന്നെയാണ്. അവിടെ ജ്ഞാനവും കർമ്മവുമായിട്ട് പറയുന്നു, സർവകർമ്മങ്ങളും ജ്ഞാനത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്ന എന്താണ്, സർവകർമ്മങ്ങളും ഉപാസനയിൽ അന്തർഭവിച്ചിരിക്കുന്നു, കർമ്മഫലങ്ങളെല്ലാം ഉപാസനയുടെ ഫലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. കർമ്മത്തെ അപേക്ഷിച്ച് ഉപാസന ശ്രേഷ്ഠമാണ്, അതാണ് ഇവിടെ ശ്രുതി പറയാൻ ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ, അധികമഞ്ഞൊന്നുകൂടെ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഭാഷകാരൻ അത് കൂടുതൽ പല കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും പറയാനൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. യഥായും ദൃഷ്ടാന്ത ഏവം ഏലം രേക്കും കൃതായ സ്ഥാനീയം ത്രേതാദി യഥാസ്ഥാനീയം സർവം തത് അഭിസംമേത്യ അന്തർഭവന്തി രൈക്കേ എന്ന് പറയും. അപ്പൊ ആ ദ്യൂതത്തിലെ അകൃതത്തിന്റെ സ്ഥാനത്താണ് രൈക്കിന്റെ ഉപാസന, ഉപാസനയുടെ ഫലങ്ങൾ. അതിന് താഴോട്ട് വരുന്ന കരി ദ്വാപര ത്രേത ഇതിലൊക്കെ പെടും കർമ്മങ്ങൾ, അതിന്റെ ഫലങ്ങൾ, അതെല്ലാം ഉപാസന ഫലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഹിം തദ്ച ലോകെ സർവപ്രജാ സാധുശോഭനം ധർമ്മജാതം കുറുവന്തി തത്സർവം രൈക്യസ് ധർമ്മേ അന്തർഭവന്തി. അതാണ് വ്യക്തമാക്കുന്നത്. ഈ ലോകത്തിൽ മനുഷ്യർ ജീവന്മാര് പ്രജാഹ സാധുശോഭനം ധർമ്മജാതം എന്തെല്ലാം സദ്ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ അതെല്ലാം തത്സർവം രൈക്യസ് ധർമ്മേ, ആ രൈക്യധർമ്മത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ രൈക്കന്റെ ഉപാസനയിലും ആ ഉപാസനയുടെ ഫലത്തിലും ഈ ലോകർ ചെയ്യുന്ന സർവകർമ്മങ്ങളുടെയും ഫലം അന്തർഭവിച്ചിരിക്കുന്നു. ഇത് ജ്ഞാനശ്രുതിക്ക് ഒരു പാഠമാണ്. ഇങ്ങനെ സത്കർമ്മമായിട്ട് മാത്രം കഴിഞ്ഞാൽ പോരാ, ഉപാസനകളൂടെ വേണം. തസ്യഫലേ സർവപ്രാണി ധർമ്മഫലം അന്തർഭവന്തി തീർത്ഥ. കേവലം ജ്ഞാനശ്രുതിയുടെ അന്നദാനത്തിന്റെ ഫലമല്ല, സർവപ്രാണികളും എന്തെല്ലാം സദ്ധർമ്മങ്ങൾ ചെയ്യുന്നു അതെല്ലാം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഉപാസനയുടെ ഫലം അത്രയും ശ്രേഷ്ഠമാണ്. യഥ അന്യോപി കസ്യ യഹ തദ്വേദ്യം വേദ കിം യത് തദ്വേദ്യം ശരൈക്യവേദ. അതുകൊണ്ട് പറയുന്നു, ഇവിടെ വേദ്യമായിരിക്കുന്നത്, ഉപാസ്യമായിരിക്കുന്നത് രഹിക്കുന്നല്ലാതെ ഇനി മറ്റാരെങ്കിലും ഇത് അനുഷ്ഠിച്ചാലും അവർക്കും ഇത് തന്നെ ഫലം. എന്താണോ സർവധർമ്മഫലങ്ങളും അവരുടെ ഉപാസന ഫലത്തിൽ അന്തർഭവിക്കും എന്ന് പറഞ്ഞാൽ അവരും രഹിക്കുന്ന പോലെ തന്നെ മഹാത്മാവായി തീരും. രഹിക്കുന്ന പോലെ തന്നെ ഫലത്തെ അവരും പ്രാപിക്കും. ഇതാരുപാസിച്ചാലും അനുക്കിം തദ്വേദ്യം സരൈക്യോ വേദ തദ്വേദ്യം അന്യോപിയോ വേദ തമപി സർവ പ്രാണിധർമ്മജാതം തദ്ധനം ചരയ്ക്കുമിവ അഭിസമയിലി ഇത്യനുവർത്തതെ സയേവം ഭൂതോ മയാ വിദ്വാൻ ഏതത് ഉക്ത ഏവമുക്തോ രയ്ക്കുക വത് സ ഏവ കൃതായ സ്ഥാനിയോ ഭവതി അഭിപ്രായ. അതുകൊണ്ടാണ് മുമ്പേ പോകുന്ന പക്ഷി പറയുന്നത് ഞാനങ്ങനെ പറഞ്ഞത്. ഞാനത് പറഞ്ഞല്ലോ, ഇവനെ രഹിക്കുവിന് സമമൊന്നുമല്ല ഇവനെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് രഹിക്കുവിന്റെ ഉപാസന ഫലം അത്രയും ശ്രേഷ്ഠമാണ്. അതെന്താണ്? കൃതായ സ്ഥാനീയമാണ്. ആ ദ്യൂത്തിലെ കൃതത്തെ ജയിച്ചതുപോലെയാണ് രഹിക്കുവിന്റെ നില. അത് ജ്ഞാനശ്രീ അപേക്ഷിച്ച് എത്രയോ ഉയർന്നതാണ്. അത് കേവല കർമ്മത്തിന്റെ ഫലമല്ല, ഉപാസനയുടെ ഫലമാണ് എന്ന് മുമ്പേ പോകുന്ന പക്ഷി പിന്നാലെ വരുന്ന പക്ഷിയെ ബോധിപ്പിക്കുന്നു. യഥാ കൃതായ വിജിതായ അധരേയാഹ സംയന്തി ഏവം ഏനം സർവം തദ് അഭിസമൈതി യക്കിഞ്ച പ്രജ സാധു കുർവന്തി യസ് തദ്വേദ യത്സവേദ സമയാേതുക്തൈലി തദ്ജാനശ്രുതി പൗത്രായണ ഉപശ്രാവ സഹ സംജിഹാന ഇവ ക്ഷത്താരം ഉവാച അംഗാരേ ഹ സയുക്വാനമിവ രൈക്കും അഖേതി യോനു കഥം സയുഗ്വാരൈക്കുഹ തദ്ദേശം ഹംസവാക്യം ആത്മന കുസ്സാരൂപം അന്യസു വിദുഷോരൈക്വാദേഹി പ്രശംസാരൂപം ഉപശുശ്രാവ ശ്രുതവാൻ ഹർമ്മ്യതലസ്ഥോ രാജാ ജാനശ്രതി പുത്രായണ. ഈദൃശം ഹംസവാക്യം, ഈ ഹംസവാക്യം ജ്ഞാനശ്രുതി കേട്ട് കുത്സാരൂപം നിന്ദാരൂപം. വാസ്തവത്തിൽ ഹംസം നിന്ദിക്കൊന്നുമില്ല. ഇയാളെക്കാൾ മറ്റേയാൾ ശ്രേഷ്ഠമെന്ന് പറയുമ്പോൾ അതൊരാളുടെ നിന്ദയല്ല, അധിക്ഷേപമല്ല. ഇയാളെക്കാൾ ശ്രേഷ്ഠമാണ് മറ്റേയാൾ. അയാളുമായി തരഞ്ഞപ്പെടുമ്പോൾ ഇയാളൊന്നുമല്ല എന്നേ പറഞ്ഞു. വിദുഷോ രൈക്വാദേഹി പ്രശംസാരൂപം, വിദ്വാൻ എന്നുവെച്ചാൽ ഉപാസകനായ ആ രൈക്കിനെ പ്രശംസിച്ചു, അതാ പറഞ്ഞത്. ഉപശുശ്രാവ അത് കേട്ടു ജ്ഞാനശ്രുതി. ഹർമ്മ്യ തലസ്ഥ മട്ടുപ്പാവിൽ നിന്ന് ജ്ഞാനശ്രുതി അത് കേട്ടു. പവിത്രായണ തച്ച ഹംസവാക്യം സ്മരൻ നൈവ പൗനപുന്യേന രാത്രിശേഷം അതിവാഹയാമാസ. രാത്രി മുഴുവൻ അതാണ് സംജിഹാന, കാലം കടത്തിവിട്ടു എന്നാണ്. രാത്രി മുഴുവൻ ഇത് തന്നെ ആലോചിച്ച് എന്താ അങ്ങനെ പറയാൻ കാരണം എന്നാണ് പറഞ്ഞല്ലോ. ദേവന്മാരോ ഋഷിമാരോ ഇയാളുടെ സത്കർമ്മത്തിൽ സന്തുഷ്ടരായി ഇയാൾക്ക് ഇനി മറ്റൊരു വിദ്യ കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇയാൾക്ക് ഇങ്ങനെ ഒരു ചെറിയ സൂചന കൊടുത്താണ് ജ്ഞാനശ്രുതി. ഈ ഹംസവാക്യത്തെ ജ്ഞാനശ്രുതി മോശക്കാരനല്ല, കാരണം ഹംസം പറഞ്ഞ ഭാഷ മനസ്സിലാക്കാൻ പറ്റി, പക്ഷിയുടെ ഭാഷ മനസ്സിലായി. ഇത് തന്നെ സ്മരിച്ചു വീണ്ടും വീണ്ടും. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? രാത്രി ശേഷം ഉറങ്ങിയില്ല, അതിവാഹയാമാസ തഥാസ വന്ദിഭി രാജ സ്തുതിയുക്താഭി വാഗ്ഭി പ്രതിബോധ്യമാന. ഇപ്പോ രാവിലെ വന്ദികൾ സ്തുതിപാഠകന്മാരെല്ലാം സ്തുതി ചെയ്ത് രാജാവിനെ ഉണർത്തി. ഉറങ്ങിയില്ല, എന്നാലും ഉണർന്നു വാച ക്ഷത്താരം സഞ്ജിഹാന യവ സയാന നിദ്രാംബ പരിതിജൻ യവ ഹയങ്ക വസാരേ സ സവിഗ്വാനം ഇവ രൈഖമാഥ കിം മാം സൈവ സ്തുത്യഹോ നാഹമിത്യഭിപ്രായ. ഉടനെ എന്ത് ചെയ്തു, തന്റെ ക്ഷത്താരം തന്റെ പരിചാരകനെ വിളിച്ചു. സഞ്ജിഹാനേവ ശയനം നിദ്രാംബ പരിത്യജന്നേവ, അങ്ങനെ പറയാം. ഉറങ്ങാതെ തന്നെ ഇരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. സ്വാഭാവികമാണ്, ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ എന്താ അതിന്റെ കാരണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന അവൻ ഹേ അങ്ക തന്റെ പരിചാരകനെ വിളിച്ചിട്ട് പറയുന്നു, വത്സാരേ സൈഗ്വാനം ഇവരേക്കുമാക്ക, ആ പക്ഷി ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ കേട്ടല്ലോ, ആ രയിക്കുവിനെ കുറിച്ച് കേട്ടല്ലോ, അവൻ സ്തുത്യർഹനാണ്, വന്ദനീയനാണെന്നും പറഞ്ഞു. നാഹം അവനെ പോലെ ഞാൻ വന്ദനീയനല്ല എന്നും കേട്ടു. അഥവാ സൈഗ്വാനം രൈക്കുമാത്ത ഗത്വ മമ തദ്ദീർക്ഷ, രണ്ടു തരത്തിലൂടെ വ്യാഖ്യാനിക്കുന്നു ആ ഭാഗത്തെ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, നീ പോയി ആ രൈക്കുനോട് പറയുക, ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു. തഥാ ഇവ ശബ്ദ അവധാരണാർത്ഥം അനർത്ഥകോ വാച്ച, അതെല്ലാം ഭാഷയെ സംബന്ധിച്ച കാര്യം പറയുന്നു. രണ്ടു തരത്തിലും ആകാം. ഒന്നുകിൽ ആ ഭൃത്തിനോട് ചോദിച്ചു ആരായി രൈക്കുൻ, അല്ലെങ്കിൽ അവനോട് പറഞ്ഞു എന്താണ് നീ പോയി ആ രൈക്കുനെ കൊണ്ട് പറയണം, എനിക്ക് കാണാൻ അനുവാദം വേണം, അക്കാര്യം രൈക്കുനെ അറിയിക്കണം എന്നാണ്. എന്നാൽ അത്രയും മഹാനായ ഒരാളെ അറിയണമല്ലോ. സജ ക്ഷത്ത പ്രതിവാച രൈക്കു ആയന കാമോ രാജ്ഞോ അഭിപ്രായജ്ഞോ യോനു കഥം സൈക്കുവാരൈക്കെഴുതി രാജ്ഞായേ വഞ്ചുക്തി ആനേതും തച്ഛിന്നം ഞാതുമിച്ചൻ യോനു കഥം സൈക്കുവാരൈക്കു ഇത്യവോച സജ ഭല്ലാക്ഷമജനമേവ അവോചത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഭൃത്യൻ തിരിച്ചു ചോദിച്ചു, ആരായി രൈക്കുൻ? അയാൾക്കും അറിയില്ല. രൈക്കുൻ പ്രസിദ്ധനാണെന്ന് പറഞ്ഞു, പക്ഷെ അത് മഹാത്മാക്കളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിദ്ധന്മാരുടെ പ്രശസ്തി എല്ലായിടത്തും എത്തണമെന്നില്ല. ഒരു പക്ഷെ അത് സജ്ജനങ്ങളുടെ ഇടയ്ക്ക് മാത്രമേ കാണത്തുള്ളൂ, ഭൃത്യൻ അതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എങ്ങനെ ആരെന്ന് പറഞ്ഞു പോയി, എവിടെ പോയി അന്വേഷിക്കും, എങ്ങനെ കണ്ടുപിടിക്കും? അതുകൊണ്ട് ആനയതും ദച്ഛിന്നം ഞാതുവിച്ച്, എന്തെങ്കിലും ഒരു അടയാളം വേണം. എങ്ങനെയാ ഈ രൈക്കുനെ കണ്ടുപിടിക്കുന്നത്? കഥം സഹിക്കുക രൈക്കുക എന്ന് ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു രാജാവ്? ഭല്ലാക്ഷ വചനമേവ പോലും, ആ പക്ഷികൾ എന്ത് പറഞ്ഞു അത് അതുപോലെ പറഞ്ഞു. ഇത് മനസ്സിലാകുന്നു, ഇത്രയേ ഉള്ളൂ. രൈക്കുനെ കുറിച്ച് എന്റെ പക്കലുള്ള വിവരം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ മന്ത്രത്തെ അതുപോലെ പറഞ്ഞു. പക്ഷികൾ പറഞ്ഞ ആ വചനത്തെ പറഞ്ഞു. എന്താണോ, എങ്ങനെയാണോ ചൂതുകളിയില് കൃതം നേടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നേടുന്നത് അതുപോലെ, സർവക്രമങ്ങളും അവയുടെ ഫലങ്ങളും ഏതൊരു ഉപാസനയിൽ അല്ലെങ്കിൽ അതിന്റെ ഫലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നുവോ, അങ്ങനെയുള്ള ഒരു ഉപാസകൻ ദിവ്യൻ മഹാത്മാവ് അതാണ് സൈക്കുവാൻ എന്നിങ്ങനെ പറഞ്ഞതുപോലെ പറഞ്ഞു. വേറെ അടയാളമൊന്നും എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാൻ പോയി. പിന്നെ പേരിൽ നിന്നറിയാം, ഒരു വണ്ടിയുടെ അടുത്താണ് ആളിരിക്കുന്നതെന്നറിയാം. തതു ജാനശ്രുതി പൗത്രായണ ഉപശുശ്രാവ സഹ സഞ്ജിഹാനൈവ ക്ഷത്താരം വാച അങ്കാരേ അസൈക്വാനമിവ രൈഖുമധ്യേതി യോനു കഥം സൈക്വാരൈഖ്വൈതി യഥാ കൃതായ വിജിതേയ അധരേയ സംയന്തി ഏവമേനം സർവം തദഭിസമൈതി യക്കിഞ്ച പ്രജാ സാധു കുർവന്തി യസ്തദ്വേദ യസ്സവേദ സമയാ ഏതത് ഉക്തൈതി സഹക്ഷത്ത അന്വിഷ്യ ന അവിദമിതി പ്രത്യയായ തംഹോവാച എത്രാരേ ബ്രാഹ്മണസ്യ അന്വേഷണ തദേനം ഋച്ഛേതി തസ്യ സ്മരൻ സഹക്ഷത്ത നഗരം ഗ്രാമം വാഗത്വ അന്വേഷ്യരയിക്കും ന അവിധം ന വിജ്ഞാസിഷമിതി പ്രത്യയായ പ്രത്യാഗതവാൻ. രാജാവ് ഈ പറയുന്ന കേട്ടിട്ട് ആ ക്ഷത്താവ് ആ പരിചാരകൻ അല്ലെങ്കിൽ മന്ത്രി നഗരം ഗ്രാമം ഭാഗത്തു ആ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം പോയി അന്വേഷിക്കുക, എല്ലായിടത്തും അന്വേഷിച്ചു. രൈക്കുന്നാവിധം ഈ രൈക്കുൻ എന്ന് പറയുന്ന ഒരാളെ കണ്ടില്ല. ഞാൻ സുഷമിതി പ്രത്യയായ എനിക്ക് അങ്ങനെ ഒരാളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. എവിടെയുണ്ട് ഇയാൾക്കൂട്ടത്തിൽ? എവിടെ അങ്ങനെ ഒരാളുണ്ട്? പക്ഷേ ഇങ്ങനെ ഒരു ഉപാസകൻ ദിവ്യൻ മഹാത്മാവ് അങ്ങനെ എനിക്കൊരാളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. തംഹോ വാചക്ഷത്താരം വരെ എത്ര ബ്രാഹ്മണസ്യ ബ്രഹ്മവിധ ഏകാന്തേ അരണ്യ നദീ പുളിനാദോ വിവിക്തേ ദേശി അന്വേഷണ അനുമാർഗണം ഭവതി തത്ര തത്ര ഏനം ബ്രേക്കും ഈർച്ഛ ഈർച്ഛ ഗച്ഛ തത്ര മാർഗണം കുറു കുറു ഇത്യർത്ഥ. നീ എവിടെയാ പോയത്? പട്ടണത്തിൽ പോയി, ഗ്രാമങ്ങളിൽ പോയി, ആൾക്കൂട്ടമുള്ളിടത്തെല്ലാം പോയി പറയുന്നു. അങ്ങനെയല്ല, ഇങ്ങനെയുള്ള വിദ്വാൻമാരെ ഉപാസകന്മാരെ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനികളെ അന്വേഷിക്കേണ്ടത് എവിടെയാണ്? ക്ഷത്രം വരെ എത്ര ബ്രാഹ്മണസ്യ ബ്രഹ്മവിദ ഏകാന്ത സ്ഥാനങ്ങൾ അവിടെ അന്വേഷിക്കുന്നു. അരണ്യ വനത്തിൽ നദീ കുളിനാദു അല്ലെങ്കിൽ നദീതടത്തിൽ വിവിക്തേ ദേശീയ ഏകാന്ത സ്ഥലത്ത് അവിടെ നീ അന്വേഷിച്ചു. നീ മാർക്കറ്റിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ കാണും രേഖ. അന്വേഷണ അനുമാർഗണം ഭവതി, അങ്ങനെയുള്ള സ്ഥലത്ത് പോയി അന്വേഷിക്കണം. ത്രയനം ലയിക്കും വെച്ച് അവിടെ പോയിട്ട് നീ ലയിക്കാൻ അനുഷ്ഠി. എവിടാണോ ബ്രാഹ്മണസ്യ ബ്രഹ്മവിദഹ ബ്രഹ്മജ്ഞാനികളെ അന്വേഷിക്കേണ്ട സ്ഥാനോ അവിടെ പോയി നീ അന്വേഷിക്കുക. അവൻ അന്വേഷിക്കൂ എന്ന് പറഞ്ഞു. സഹക്ഷത്ത അന്വേഷ്യ നാവിധമിതി പ്രത്യയായ തം ഹോ വാച എത്രാരേ ബ്രാഹ്മണ ബ്രാഹ്മണസ്യ അന്വേഷണ തത് ഏനം അർച്ചേതി സോ അധസ്ഥാ ശകടസ്യ പാമാനം കഷമാണം ഉപോപവിവേശ തം അഭിവാദ തം നു ഭഗവ സൈവാരയിത്വാ ഐത്യഹം ഹ്യര ഇതിഹ പ്രതിജ്ഞേ സഹക്ഷത്ത അമിതമിതി പ്രത്യയായ ഇത്യുക്തഹക്ഷത്ത അന്വേഷ്യതം വിജനേ ദേശേ അധസ്ഥാ ശകടസ്യ ഗാത്രിയാഹ പാമാനം ഖർജൂം കഷമാണം കണ്ടൂയമാനം ദൃഷ്ട്വാ ഇത്യുക്തക്ഷത്ത. അങ്ങനെ ക്ഷത്താവ് അന്വേഷ്യം നടന്നു. അന്വേഷ്യ പിന്നെ വിജനദേശത്ത് പോയി. അനുഷിത്വം വിജനേ ദേശേ അധസ്ഥാ ശകടസ്യ ഒരു വണ്ടിയുടെ അടിക്ക് ഗന്ത്രിയ ആ വണ്ടിയുടെ സമീപത്ത് എന്താണ് പാമാനം ഖർജൂം കഷമാണം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചൊറിയൊന്നുമില്ല, സോറിയാസിസ് പോലെ എന്തോ കുഴപ്പമാണ്. അങ്ങനെയുള്ള അത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നുവെച്ചാൽ സ്ഥിരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് മാറാതെ ദേഹത്ത് മുഴുവൻ ചൊറി പിടിച്ചിരിക്കുകയാണ്. ദൃഷ്ട അങ്ങനെ ഒരാളെയാണ് കണ്ടത്. അയം നൂനം സവിവാരയിക്കുക, ഇത് കണ്ടപ്പോ മനസ്സിലായി. എന്താണ് പറഞ്ഞതുപോലെ തന്നെ ഒരു വണ്ടിയുണ്ട്, വണ്ടിയുടെ അടിയിൽ ഒരാൾ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വേറെ പണിയൊന്നുമില്ല, അപ്പൊ ഇയാളായിരിക്കും ഉപാസകൻ. സവിക്കുവാരയിക്കുക ഉപസമീപ ഉപയോഗിച്ച വളരെ അടുത്ത് ചെന്നു. വിനയേന ഉപവിഷമം അടുത്ത് ചെന്നു സാവകാശം ഇരുന്നു. തംചരൈക്കും അഭിവാദ ഉക്തവാൻ, എന്നിട്ട് രൈക്കുനോട് വളരെ സാവകാശം വളരെ സൂക്ഷിച്ച് മര്യാദയോടുകൂടി ചോദിച്ചു. തോമസി ഭഗവു ഭഗവൻ സൈവരൈക്കുതി അങ്ങാണോ മഹാത്മാവേ ഈ രൈക്കുൻ എന്ന് പറയുന്നത്? ഏവം പൃഷ്ടു അഹമസ്മി അനാദരൈവ പ്രതിജ്ഞ അഭ്യുപഗതവാൻ അരാ എടോ ഞാൻ തന്നെയാണ് നീ അന്വേഷിച്ചവൻ. അനാദരൈവ പ്രതിജ്ഞ, വലിയ ആദരവൊന്നും കാണിച്ചല്ല അവനോട്. നീ എന്താ അത്രമാത്രം എന്നെ അന്വേഷിക്കാൻ എന്താ കാര്യം? എന്നുള്ള മട്ടിൽ, അനാദർ നീ പോട എന്നുള്ള മട്ടിൽ, അനാദരവോടുകൂടി പ്രതിജ്ഞ പുളിതത്തിൽ നീട്ടിപ്പറഞ്ഞ അതുകൊണ്ടാണ് അനാദരവിനെ കാണിക്കാൻ നീട്ടിപ്പറയാവുന്നുണ്ട്. നീട്ടി വിളിക്കാൻ ഇടോ എന്ന് നീട്ടി വിളിച്ചതിന്റെ അർത്ഥം ദേഷ്യത്തിലും അതുപോലെ സ്നേഹത്തിലല്ല, സ്നേഹത്തിനും വിളിക്കാൻ അതേ ശബ്ദം തന്നെ. പക്ഷെ അല്പം ദേഷ്യത്തോടുകൂടി പറഞ്ഞു, ശല്യപ്പെടുത്താൻ ആരോ വന്നോന്നുള്ള രീതിയിലായിരിക്കും. സതം വിജ്ഞായ അവിദം വിജ്ഞാതവാൻ അസ്മീതി പ്രത്യേക പ്രത്യേകത. ഉടൻ തന്നെ കെട്ടിപ്പോയി, സന്തോഷത്തോടുകൂടി ഓടിപ്പോയി, ജ്ഞാനശ്രുതി അറിയിച്ചു, ആ ഞാൻ കണ്ടുപിടിച്ചു, രൈക്വൻ വണ്ടിക്കാരൻ രൈക്വനെ ഞാൻ കണ്ടെത്തി എന്ന് പോയി അറിഞ്ഞു. സോ അധസ്താദ് ശകടസ്യ പാമാനം കഷമാണം ഉപവിവേശ തംഹ അഭ്യുവാദ തംന ഭഗവസൈക്വാ രൈക്വാ ഇത്യഹം ഹ്യരാ ഇതിഹ പ്രതിജ്ഞേ സഹ ക്ഷത്ത അവിദമിതി പ്രത്യയായ. ഇനി വരുന്ന ഭാഗങ്ങളിലാണ് ശരിക്കും വിഷയത്തിലേക്ക് കടക്കുന്നത്, കഥയിൽ നിന്ന്. തദുഹ ജാനശ്രുതി ഔത്രായണ ഷഡ്ശതാനി ഗവാം നിഷ്കം അശ്വതരീരഥം തദാദായ പ്രതിചക്രമേ തംഹ അഭ്യുവാദ.
4: ഓം നമഃ ശിവായ.
1: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
4: Om Namah Shivaya.

ശ്രീന്ദ്രഹരിന്ദ്രേന്ദ്രം ഇന്ദ്രം സമീകേ മണിരോഹമാവഹ ഇന്ദ്ര

ഇന്ദ്രം ഭക്ഷ്യാദരത്രം സാഗരം സഹ യുഗം സുരാവസ്ഥോതാവാസുരേന്ദ്രീപാരാശോഭസ്പതീന്ദ്രം കർമ്മ സ്വാവതം പുത്രമേവ പിതരാ പശ്യോധേന്ദ്രാവസ്കാശ്രമാരാമം യദേ ഹസ്തകൈസ്തരസ്പതേ സ്വാമഗമന്നഭിഷ്ട

ശേഷഭോരോപത് അന്തസ്തരിന്ദ്രം ഹൃദയം തേ സുനാദേവാദിന്ദ്രപുത്ര ശരംബരം തലാദക്ഷേകൈശേയശ്ചരോമം നിഷേതുഷോഭിജംഭേ വിശ്വസ്മാദിന്ദ്രപുത്ര ഹരേശേയശ്ചരോമം നിഷേതുഷോഭിജംഭേ ശേകൈശേയശ്ചരംബരം തലാദക്ഷ്യാകിസ്മാദിന്ദ്രപുത്ര അയമിന്ദ്രകാരസ്പരസ്പന്തം ഹതം വേദത് അസിന്ധൂനാം നമം കരുണാദേശ്ചാരേതം വിശ്വസ്മാരിന്ദ്രപുത്ര അയമേ വികാര

ഇന്ദ്രോരോഹം തസ്മാരിന്ദ്രേണോസ്തുതേ പൃഷ്ടം ധാവന്തം ഹർഷോരൗച്ചൈശ്വരമൃതം സത്യസ്വൈസ്രാഗേന്ദ്രമാവരഹുത്തരം േശ്വരേശ്വരം പൂർവാരാശ്രേലാനാം ഇന്ദ്രമഹീയത കേദാശ്വാഹാത്വരം.

ഇരന്നിരന്നിടെ അതോ ഇരന്നിടെ അതോ സ്വാസ്ഥിരോഭവൻ ഉയം ശകാന്തരലോകകാ ആമീനോ നിഗിപദ്ധ്യതേ സത്യ അതോ ഇഭഞ്ജനം സരുണോ ജാതിവസരഭിഃ ശതം

ഭരദേവാദസ്താദുശോരണം ശത്രുമാരീവൃങ്കലികാവസന്തം ശ്രൈലകുന്ദർവാൻ വൃക്ഷം രോദം തം സുനേ മുദ്ധാരേത് ശിരഃ ഭാവ്യേ ഹരേ കണ്ടോ പണ്ടോരകാലികേ സകാരിം വൃക്ഷേ ശത്രവസ്തവേ ബുദ്ധയാ സമഃ സമൃന്ദനക്ക പ്രതമുത്തരസാകര ചോദയ ഹൃദയ വാചസാകരേ ശിഷ്ടജ്ഞ പുത്രവാച്യാ വയോദയ

സംഗം മയമത്യാഹൂരേണ പൃഥുദ്രമശ്മിനാസംഗോ ഷൂരിയാ മഹാജബന്ധുരാജുർഹതം മൃതം മഹോദരം

തിരിയക് തിരിയക് പർബ പർബ തിരിയക് തിരിയക് പർബ പർബതേ തേ പർബ പർബതേ തേരാധ്യാസകം രാധ്യാസം തേ തേരാധ്യാസം.

ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.

0: ആരുടെ ഭൂമിയിൽ എവിടെ ഇരുന്നാലും മനുഷ്യ കടക്കാൻ അത് ഹിമാലയത്തിനെ അഭിമുഖമായി നോക്കുമാനിച്ചിരിക്കുക. ജ്ഞാനത്തിൽ മുഖനായിരിക്കുന്ന ദക്ഷിണാമൂർത്തിക്ക് അഭിമുഖമായിരിക്കും. അങ്ങനെ യോഗീശ്വരന്മാരും സിദ്ധന്മാരും തപസ്സുകളും ജ്ഞാനികളും എന്നും ഈ ഹിമാലയത്തിലുണ്ട്. അവർക്കും ഒക്കെ അഭിമുഖമായിട്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വടക്കോട്ട് എഴുന്നേക്കുന്നു പറയുന്നത്. എന്നാൽ ആചാര്യന്റെ അനുസരണത്തിന് മാത്രമായി തീരും ദക്ഷിണാമൂർത്തിയുടെ അനുസരണം കൊണ്ട് തന്നെ ഒരാൾ ജ്ഞാനിയായിരിക്കും എന്ന് പറയാറുണ്ടെന്നാണ്. ഈ കേരളത്തിൽ ഈ ദക്ഷിണാമൂർത്തി ക്ഷേത്രം വെക്കാനായ ചക്കുന്ന് മാത്രമേ ഉള്ളൂ, അതേറെ അറിയില്ല. സുഖപുരം സുഖപുരത്താണ് എഞ്ഞാറുനാട് പറഞ്ഞ ഒരു കുറ്റിത്തരം ഇതൊക്കെ ഇതിലൊക്കെ ഉണ്ട്. അതിന് ഇപ്പോഴത്തെ ഒരു വന്യാനാഥ പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ ഒരു രാഷ്ട്രം പ്രത്യേകമായിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. കേരള രാജാവ് അതിന്റെ പുസ്തകം രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം സുഖപുരം അദ്ദേഹത്തിന്റെ സുഖപുരായിരുന്നു. പഴയ കാലത്ത് വേദം കൊണ്ട് ഈ വൈദിക സമ്മത്തിന്റെ ആ ശുഭത്തിൽ പോയി കുറച്ച് സമയത്ത് അമ്മൂരിമാരൊക്കെ വേദം കുറച്ച് കഴിഞ്ഞാൽ ശുഭത്ത് ശുഭത്ത് വരിച്ചാലേ അവർക്ക് ശരിക്കും വൈദികത്തിനുണ്ടാവും. ഇപ്പോഴും അത് സാമാന്യം കുറെ ആളുകൾ ചെയ്തു ശുഭര ക്ഷേത്രം വളരെയധികം പുൽപ്പെട്ടു പോയി. ചിലര് കൊണ്ട് നടക്കാൻ ആളില്ലാത്ത ഒന്ന് സ്വത്തൊക്കെ അന്യപ്പെട്ടതുകൊണ്ട്. എന്നാലും മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇന്നും ശുഭപുരത്ത് വളരെ വ്യക്തമായി നടന്നു. രണ്ടാമത് തലസ്ഥമ്പ നമ്മുടെ ഈ രാജാധിരാജൻ ഉള്ളതാണ്. വൈശ്രവണനിലെയും അതീശനായിരിക്കുന്ന ചക്രവർത്തിയായിട്ടാണ് രാജകീയ പദവിയാണ്. ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ധാരാളം മുഖ്യന്മാരെ പോയി ദർശനം കഴിക്കുന്നു. സ്ത്രീകൾക്ക് അകത്ത് കിടക്കാൻ പറ്റില്ല. ഇരുപത് ക്ഷേത്രത്തിൽ നിന്ന് സ്ത്രീകൾക്ക് അകത്ത് കിടക്കാൻ പാടില്ല. രണ്ട് ദിവസം കിടക്കം പോയിരിക്കുന്നു കഴിഞ്ഞ ഒന്ന് മീഷം വന്നാൽ കഴിഞ്ഞു. ഇനി വേറെ ഒരു പ്രത്യേക മാത്രമേ സ്ത്രീകൾക്ക് അകത്ത് കിടക്കാൻ തളിപ്പറമ്പിൽ മീഷന്മാർക്ക് കിടക്കാൻ സ്ത്രീകൾക്ക് തളിപ്പറമ്പിൽ കിടക്കാൻ പറ്റില്ല. മീഷന്മാരെ കിടക്കുമ്പോഴും ഒറ്റ മുമ്പ് ഉച്ചയ്ക്ക് കിടക്കാറില്ല, ഒന്നിൽ രണ്ട് മുമ്പ് അല്ലെങ്കിൽ ഇങ്ങനെ പാലസാൽ മാറ്റി അകത്ത് കിടക്കാൻ പാടില്ല. ഇങ്ങനെയായിരുന്നു ും അപ്പോ ദക്ഷിണാമൂർത്തിയുടെ രാജാധിരാജെന്നുള്ള വ്യക്തി ഈ ജ്ഞാനത്തിന് മാത്രമല്ല ഭൗതിക സമ്പത്തിന്റെയും ദാതാവാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ രാജാധിരാജൻ പറയുന്നത്. തളിപ്പറമ്പിൽ ആ രണ്ടു ലഭിക്കും തളിപ്പറമ്പ് ഗ്രാമം സംബന്ധിച്ച് തിരുവനന്തപുരിമാരുടെ അവശിഷ്ടമൊക്കെ അവരൊക്കെ രക്ഷിച്ചു അങ്ങേക്ക് അക്കപ്പറ്റിച്ചിരിക്കുന്ന സ്വത്തും ഒക്കെ പോയി നാശായി. ഈ തലപ്പറമ്പ് ദേവന്റെ ഭക്തന്മാരായിരുന്നു അവരൊക്കെ. അവരൊക്കെ നല്ല വിദ്വാൻമാരും ഈ തലപ്പറമ്പിൽ നിന്ന് പുറപ്പെട്ടതായ ഉത്സുപാട് തുടങ്ങി നല്ല നല്ല അവിടെ സ്തോത്രങ്ങൾ തലപ്പറമ്പ് ദേവനെ പറ്റിയിട്ട് തലപ്പറമ്പിൽ തന്നെ എഴുതിയിട്ടുള്ളതായ പ്രസിദ്ധമായിട്ടുള്ള ഒരു നല്ല വൈദ്യം വളരെ വിശ്വസ്തമാണ്. അപ്പോ അവരൊക്കെ എന്താ മനസ്സിലാവുന്നത്, നല്ല വിദ്വാൻമാരുണ്ടായിരുന്നു ഒരു കാലത്ത്. അതുമാതിരി ഇവിടെ ശുഭപുരത്ത് ഉള്ളവരൊക്കെ വിദ്വാൻമാരായിരുന്നു. ഗുരുമാര് പ്രത്യേകിച്ച് ഒരുപാട് ഇല്ലെന്നുള്ളത് അവരൊക്കെ നല്ല വിദ്വാൻമാരായിരുന്നു. സംസ്കൃതത്തിനും ശാസ്ത്രത്തിനും അതുപോലെ തന്നെ വേദങ്ങളും വിദ്വത്വം അവർക്കുണ്ടായിരുന്നു. അനവധി യാഗങ്ങൾ ഈ ശുഭപുരത്തും ഈ പരിസര പ്രദേശത്തും മറ്റും നടന്നിരുന്നു. അതുപോലെ തളിപ്പറമ്പിലും അനേകം യാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ പ്രസിദ്ധമായിട്ട് ഈ രണ്ടാണ്. അത് കഴിഞ്ഞാൽ തെക്കേ അറ്റത്ത് മൂന്നാമത്തെ വടക്കുന്നാഥനാണ് തൃശ്ശൂർ. ഇവിടെ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ വടക്കുന്നാഥനെ കഴിച്ചു ദിവസം വടക്കുന്നാഥനെ കഴിച്ചു പോലും ഉണ്ടായിരുന്നു. ഇതൊക്കെ ദക്ഷിണാമൂർത്തി സ്മാരകമായിട്ടാണ്
1: ജ്ഞാനസ്വരൂപനാണ് ഈശ്വരൻ. കാമനെ സംഹരിച്ചു, കാലരെയും ജയിച്ചു. ഇത് രണ്ടും ഹിമാലയത്തിൽ വെച്ച് നടന്നതാണ്. കാമനും കാലനുമാണ് ഇവിടെ എല്ലാവർക്കും അനിഷ്ടത ചെയ്യുന്നത്. അങ്ങനെയുള്ള രണ്ടു മഹാശക്തികൾ ആർക്കും ജയിക്കാൻ കഴിയാത്തവരാണ് രണ്ടാളും പറയും. അവരെ രണ്ടാളെയും സംഹരിച്ചു ദക്ഷിണാമൂർത്തി എന്ന ഒരു സിദ്ധാന്തം. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തി ജ്ഞാനസ്വരൂപനാണ്. ഇവിടെ ആ ദേവനെ ഭരിക്കുന്ന ആളുകൾക്ക് തത്വാനുഭൂതി ഉണ്ടാവും, ഈശ്വരന്റെ പരമമായിരിക്കുന്ന അനുഭവം ഉണ്ടാവും. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയെ സംബന്ധിക്കുന്ന ഭക്തി സ്വരൂപങ്ങൾ അടങ്ങിയതാണ് ഈ സ്തോത്രം. സത്യസോദരെന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അനവധി വിഷയങ്ങൾ, അതായത് വേദാന്തത്തിലെ നിഗൂഢങ്ങളും പ്രധാനങ്ങളുമായിട്ടുള്ള അനവധി വിഷയങ്ങൾ വിവരിച്ചാൽ ആയണ വേദാന്തജ്ഞാന സമ്പത്തി ഉണ്ടായിരിക്കും. അത്രയാണ് പ്രധാനം. നമുക്ക് സ്വത്ത് കരുതാം. വിശ്വം ദർപ്പണദൃശ്യമാണ് നഗരീതുല്യം നിജാന്തർഗതം പശ്യം നാശിനി മഴയ ബഹിരോദ്ഭൂതം യഥാനിദ്രയാ സാക്ഷാത് കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ മൈലം ശ്രീ ദക്ഷിണ. ഈ ശ്ലോകം കൊണ്ട് സമർത്ഥിക്കുന്നുണ്ടാൽ ദ്രഷ്ടാവദർശം എന്നീ രണ്ട് ലോകത്തിലെ ഇടത്തിൽ നമുക്ക് വിമർശിക്കാം. അപ്പോ താൻ ദ്രഷ്ടാവാണ്, ഈ ലോകത്തെയൊക്കെ അറിയുന്നത് ആരാണ്? അപ്പൊ എല്ലാത്തിന്റെയും ദ്രഷ്ടാവ് അല്ലെങ്കിൽ ജ്ഞാതാവാണ് താൻ. താൻ എന്ന് പറഞ്ഞത് ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണ്. ആത്മാവാണ് എല്ലാതിന്റെയും ദ്രഷ്ടാവായി ചേരുന്നത്. ദൃശ്യം ജ്ഞാനത്തിൽ ജഡമാണ്, പിന്നെ സത്യമല്ല അസത്യവുമാണ്. അങ്ങനെയുള്ള ദൃശ്യം ദ്രഷ്ടാവിന്റെ ഒരു ഭ്രമം മാത്രമാണ്. ഞങ്ങളുടെ ദ്രഷ്ടാവിൽ നിന്നും ദൃശ്യമായി അന്യമായിട്ട് ഒരു ദൃശ്യമില്ല. ആ ദൃശ്യം ഉണ്ടാകും തോന്നുന്ന ചോദ്യം തന്നെ തന്നെയാണ് തോന്നപ്പെടുന്നത്. സ്വപ്നാവസ്ഥയിൽ എങ്ങനെയാണോ കാണപ്പെടുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ തന്നെ കാണപ്പെടുന്നതായിരിക്കുന്നത്. പ്രബോധ സമയ ഉണരുന്ന സമയത്ത് മനസ്സിലാവുന്നില്ലേക്ക് ഉണരുമ്പോ കാണപ്പെട്ട വസ്തുക്കളൊന്നും കാഴ്ചയില്ല. മിഥ്യാഭ്രമം കൊണ്ട് തോന്നിയതാണ്, തന്നെ തന്നെയാണ് തോന്നപ്പെട്ടത് എന്ന് എങ്ങനെയാണോ ഉണരുന്ന സമയത്ത് തോന്നുന്നത്, ഇതുപോലെ മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന സമയത്തും സാക്ഷാത്കുരുതേ പ്രബോധ സമയെ സ്വാത്മാനമേവാദ്വയം. പ്രബോധ സമയത്തിൽ മായാസ്വപ്നത്തിൽ നടന്ന സ്വസ്വരൂപമാകുന്ന ആത്മാവിനെ സാക്ഷാത്കരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് ഏതൊരു ദേവനാണോ മനസ്സിലാക്കിത്തരുന്നത് അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിക്കാർക്ക് നമസ്കാരം. വിശ്വം ദർപ്പണ ദൃശ്യമാണ് നഗരീയനില്യം. ദർപ്പണത്തിൽ കണ്ണാടിയിൽ കാണപ്പെടുന്നതായ നഗരത്തോട് തുല്യമായിട്ടാണ് തന്നിൽ തന്നെയുള്ളതായ ഈ വിശ്വത്തെ പുറമെയാണ് എന്ന ഭാവത്തിൽ വാസ്തവത്തിൽ പുറമെയല്ല, ഈ അകത്ത് തന്നെ. ഈ യഥാനിദ്രയാ ഈ ഉറക്കത്തിൽ സ്വപ്നത്തിൽ എങ്ങനെയാണ് പുറത്തുള്ള പദാർത്ഥങ്ങളെ നിങ്ങൾ അകത്ത് കാണുക? ഒരു ആന കണ്ട സ്വപ്നത്തിൽ ആന അകത്ത് ഉണ്ടാവുകയോ? പുറത്തുള്ളതല്ലേ, പുറത്തുള്ള ആനയെ നിങ്ങൾ അകത്ത് കാണുന്നതാണ്. അപ്പൊ പുറത്തുള്ളതിനെ എങ്ങനെയാണോ സ്വപ്നാവസ്ഥയിൽ അകത്ത് കാണുന്നത്, ഇതുപോലെ അകത്തുള്ളതിനെ പുറത്ത് കാണുന്നു എന്ന് പുറത്തുള്ളതിനെ അകത്ത് കാണുന്നില്ല, കാണുന്നു എന്നുള്ള ഭ്രമം മാത്രമേ ഉള്ളൂ. ഇതുപോലെ അകത്തുള്ളതിനെ പുറത്ത് കാണുന്നില്ല, കാണുന്നു എന്നുള്ളതായ ഒരു ഭ്രമം മാത്രമേ ഉള്ളൂ. നട്ടം വാസ്തവത്തിൽ വസ്തുസത്ത ഇല്ലാതെ കണ്ട ഭ്രമസ്വരൂപേണ ദൃശ്യത്തെ അനുഭവിക്കുകയാണ് പ്രപഞ്ചാനുഭവിക്കുന്നത്. ഇത് തന്നിൽ വെച്ച് തന്നെയാണ് മറ്റൊരിടത്ത് വെച്ച് പലതാണ്. ഇത് ബോധിച്ചു കഴിഞ്ഞു വിചാരിച്ചു ഇതിന് ഉണരുമല്ലോ, തെറ്റിദ്ധാരണയിൽ നിന്നുമല്ലോ, അതൊക്കെ പ്രപഞ്ച പ്രതീതിയോ പ്രപഞ്ചമായിട്ടുള്ള ബന്ധമോ ഉണ്ടാവാനില്ല. അപ്പൊ ആ ബന്ധത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അങ്ങനെ കുടുങ്ങിയിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെറ്റിദ്ധാരണയാണ്. ഇനി ഒരു പ്രപഞ്ചം ഉണ്ടായിരുന്നു, അത് തന്നിൽ നിന്ന് വേറെയായിട്ട് പുറമേ നിൽക്കുന്നു എന്നുമാണല്ലോ. തന്നിൽ നിന്ന് വേറെയായിട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ വികൽപ്പങ്ങൾ അടങ്ങിയത് എന്നാണ്. ഈ വികൽപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, തന്നിൽ നിന്ന് വേറെ ഒരു വസ്തു ഉണ്ടായെന്നുള്ള പ്രതിനിധി തോന്നലാണ്. അങ്ങനെ തന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെയില്ല, തന്നാൽ നിറയപ്പെട്ടിരിക്കുന്നു എല്ലാവരും. ഈ ദേശം ഇല്ല, ദേശമൊക്കെ ഭാവന കൊണ്ട് നമ്മൾ ബോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ദേശം തന്നെയില്ല, കാലവും അങ്ങനെ തന്നെയാണ്. എന്തും നമ്മളിപ്പോ അറിയുന്നത് അറിവ് കൊണ്ടാണല്ലോ. ആ അറിവ് പ്രകാശിക്കുമ്പോഴേ ഒന്നിനെ അറിയുന്നുള്ളൂ എന്നൊക്കെ. ഞാൻ ഇതിനെ അറിഞ്ഞു ഇതിനെ അറിഞ്ഞു ഇതിനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ പറയുമ്പോൾ ആ വസ്തുക്കളൊക്കെ ആ അറിവിലാണ് പ്രകാശിക്കുന്നത്. അറിവ് പ്രകാശിക്കുമ്പോഴാണ് അതിനെ അറിയുന്നത് എന്നൊക്കെ. അറിവ് തന്നെയാണ് തന്റെ സ്വരൂപം. ശരീര മനോബുദ്ധി ഇന്ദ്രിയങ്ങളാകുന്ന കരണങ്ങളെ വിട്ടു കഴിയുമ്പോൾ എന്ത് ശേഷിക്കും? അറിവ് മാത്രമാണ് ശേഷിക്കുന്നത്. ആ അറിവ് തന്നെയാണ് ചൈതന്യം. ആ ചൈതന്യം തന്നെയാണ് ആത്മാവ്. തത്ത്വ ചിത്ത ആനന്ദം നിത്യം ശുദ്ധം മൂക്കണം ബുദ്ധം എന്നൊക്കെ ഏതൊന്നിനെ പറയുമ്പോൾ സത്താ മാത്രമായിരിക്കുന്ന വിജ്ഞാനം തന്നെയാണ്. ആ വിജ്ഞാനം കാലം കൊണ്ടോ ദേശം കൊണ്ടോ ഭേദിക്കപ്പെടുന്നില്ല. ഇപ്പൊ ഇന്നലത്തെ അറിവ് തന്നെയാണ് എന്നുള്ള ഒരാളെ ചൈതന്യമാണ് നാളെ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ അറിവ് തന്നെയാണ് ഈ കൊല്ലം ഉള്ളത്. ഇത് തന്നെയാണ് അടുത്ത കൊല്ലം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ അറിവ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ തന്നെയാണ് അടുത്ത ജന്മത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ ഈ ശരീരത്തിലുള്ള അറിവ് തന്നെയാണ് മറ്റേ ശരീരത്തിലുള്ളത്. ഈ ദേശത്തുള്ള അറിവ് തന്നെയാണ് അന്യദേശങ്ങളിലുള്ളത്. ഇവിടെയുള്ള അറിവ് തന്നെയാണ് അമേരിക്കയുള്ളത്. അത് തന്നെയാണ് ബ്രഹ്മലോകത്തുള്ളത്. അത് തന്നെയാണ് വൈകുണ്ഠത്തിലുള്ളത്. അപ്പോ അഖണ്ഡമായിരിക്കുന്ന ഒരു അറിവ് ഇല്ലെങ്കിൽ ചൈതന്യം അറിവാണോ ചൈതന്യമോ ശക്തിയുമോ ഇനി എന്ന് പറഞ്ഞാലും ഇല്ല. അതായത് അറിവും ശക്തിയും ചൈതന്യവും വേദിയവും പ്രഭാവവും എല്ലാം എല്ലാം തന്നെയും ആ അജ്ഞാതമായിരിക്കുന്ന ഭരതത്വത്തിൽ നിന്നാണ് പ്രകാശിക്കുന്നത്. അതിൽ അതല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പൊ സമുദ്രത്തിൽ സമുദ്രമല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. എന്നിൽ ഞാനല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. എന്നിരിക്കെ ഒന്നിൽ അത് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും ഉണ്ടാവുമായിരിക്കും. അപ്പോ ഞാനല്ലാതെ മറ്റൊന്നുമില്ല എന്നെ എന്നിരിക്കെ വരുന്ന പറഞ്ഞു വന്ന് ഇങ്ങനെ വന്നിട്ടില്ല എന്നൊക്കെ. അതാണ് ബ്രഹ്മസ്വരൂപമാണ് എന്ന് പറഞ്ഞു. കണ്ണാടിയിൽ കാണപ്പെടുന്നതായ പട്ടണം എന്ന പോലെ അതിനൊരു ഉദാഹരണം പറയാം. കണ്ണാടിയിൽ എങ്ങനെയാ പട്ടണം കാണപ്പെടുന്നത്? കണ്ണാടിയോ പട്ടണമുണ്ടോ? കണ്ണാടിയിലെ ആ ഗ്രാസ് മാത്രമേ ഉള്ളൂ, വേറെ അറിവില്ല. ആ സ്ഫടികത്തിലാണല്ലോ കാണുന്നത്. ആ സ്ഫടികം കണ്ണാടി എന്താ പട്ടണമായിട്ടില്ല, പട്ടണം സ്ഫടികവുമായിട്ടില്ല. പിന്നെ അപ്പോ സ്ഫടികത്തിന് അല്ലെങ്കിൽ കണ്ണാടിക്ക് മൂന്ന് പ്രകാരത്തിനും അതില് ഉണ്ടായില്ല. എന്താ മൂന്ന് പ്രകാരം? വികാരം വികല്പം പോലെ എന്താ പരിണാമം. ഈ മൂന്ന് പ്രകാരത്തിലും കണ്ണാടി പട്ടണമായിട്ടില്ല. എന്നിട്ടും കണ്ണാടിയിൽ പട്ടണത്തെ കാണുന്നു സ്പഷ്ടമായിട്ട് എന്നുള്ളതാണ്. ആ കാണലിനാണ് വിവർത്തം. അപ്പൊ വിവർത്ത സ്വരൂപേണിയാണ് കണ്ടത്. ഇതുപോലെ തന്നിലുള്ളതായ വിവർത്ത ഭാവമാണ്. എന്താ വിവർത്തം എന്ന് പറഞ്ഞാല് ഭ്രമം കൊണ്ട് ഒരു വസ്തുവിൽ ആ വസ്തുവിനെ മറന്ന് മറ്റൊന്നുണ്ട് എന്ന് തോന്നും. കയറിൽ കയറിന്റെ ഭാവത്തെ മറന്നിട്ട് പാമ്പിനെ തോന്നും. ഈ കയറ് പാമ്പാവുന്നില്ല, പാമ്പ് അവിടെ ഉണ്ടാകുന്നില്ല, വന്നിട്ടില്ല. പാമ്പിന്റെ ഒരു പ്രതിരീതിയില്ല. കയറ് തന്നെ പാമ്പായി മാറിയിട്ടുമില്ല. എന്നിട്ടും പാമ്പിന്റെ പ്രതീതി ഉണ്ടാവുന്നു, കയറിന്റെ വിസ്മൃതി ഉണ്ടാവും. കയറിന്റെ വിസ്മൃതിയാണ് പാമ്പിന്റെ പ്രതീതിക്ക് ഇരിക്കും, കയറൊന്നുമല്ലാണ്. ഇതുപോലെ ആത്മവിസ്മൃതിയാണ് പ്രപഞ്ച പ്രതീതിക്ക് ഹേതുവായിട്ടിരിക്കുന്നത്. ആത്മാവിന്റെ സ്മൃതി എപ്പോഴും ഉണ്ടാവുമ്പോ പ്രപഞ്ചത്തിന്റെ അനുഭൂതി അപ്പോൾ ഇല്ലാതെ പ്രപഞ്ചാനുഭവം ഉണ്ടാവുമ്പോൾ ഈ ആത്മാവിന്റെ അനുഭവത്തില്ല. പ്രപഞ്ചത്തെ അറിയുന്ന സമയത്ത് ആത്മാവിന്റെ അറിവോ അനുഭവമോ ഒരാൾക്കില്ല. ഇതുപോലെ ആത്മാവിന്റെ അറിവോ അനുഭവം ഉണ്ടാവുമ്പോൾ പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല. അപ്പൊ പ്രപഞ്ചവും ആത്മാവും ഈ ഇപ്പൊ ദ്രഷ്ടാവും ദൃശ്യവുമാണല്ലോ. ഇത് ഇത് രണ്ടും രണ്ടല്ല എന്നുള്ളിടത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്നാ ഏതാ സത്യമായിട്ടുള്ളത്? ആ ദ്രഷ്ടാവുള്ളത്, ദൃശ്യമുള്ളത്, ആത്മാവുള്ളത് അല്ലെങ്കിൽ അനാത്മാവുള്ളത് എന്ന് വീക്ഷിക്കുന്ന സമയത്ത് ആ ആത്മാവിന്റെ അനുഭവം വന്നു കഴിഞ്ഞ ഒരാളൊക്കെ അനാത്മാവ് പിന്നീട് പ്രകാശിക്കുന്നു. ആത്മപ്രകാശം തന്നെയേ ഉള്ളൂ. അതുകൊണ്ട് ആത്മാവ് സത്യമാണ്. അനാത്മാവ് ഉണ്ടാവുക, ഇല്ലാതെ ഉണ്ടാവുകയില്ല, നശിക്കുക, ക്ഷയിക്കുക, രൂപാന്തരപ്പെടുക ചെയ്യുന്നില്ല. സദ്ഭാവങ്ങൾ അനാത്മവസ്തുക്കൾക്കൊക്കെ ഉണ്ട് പറയും. ഉണ്ടാവുക, നിലനിൽക്കുക, ക്ഷയിക്കുക, വർദ്ധിക്കുക, രൂപാന്തരപ്പെടുക, നശിക്കുക, ഈ ആറ് ഭാവങ്ങൾ അനാത്മവസ്തുക്കൾക്കേ ഉള്ളൂ. അങ്ങനെയുള്ള അനാത്മവസ്തുവിന്റെ സമാഹാരമാണ് പ്രപഞ്ചം എന്ന് ആത്മബോധം ഉണ്ടാവുമ്പോൾ പ്രബോധ സമയേ പ്രതിജ്ഞയായത്, പ്രബോധ സമയത്തും ബോധിക്കാനിടയായിരുന്നു. ദർപ്പണ ദൃശ്യമാന നഗരീതുല്യം നിജാന്തർഗതം പശ്യൻ ആത്മനി. ആ നിജാന്തർഗതമായി ദർശന ദർപ്പണ ദൃശ്യ നഗരീതുല്യമാകും വണ്ണം തന്നിൽ തന്നെ യാതൊരു പ്രപഞ്ചത്തെ കാണുന്നുവോ അത് യഥാനിദ്രയാ. സ്വപ്നാവസ്ഥയിൽ എങ്ങനെയാണോ പുറത്തുള്ളതിനെ അകത്ത് കാണുന്നത്, ഇതുപോലെ ജാഗ്രത അകത്തുള്ളതിനെ പുറത്ത് കാണുന്നു എന്നുള്ളതായ ഭ്രമം ഉണ്ടാവല് മാത്രമാണ് വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കില്ല. ഇത് പ്രബോധ സമയത്തിൽ ഒരാൾക്ക് ബോധ്യമാവും, പ്രബോധം വെച്ചാൽ ഊണയില്ല, ഉണർവ് ഉണ്ടാവുമ്പോൾ ഇത് ബോധ്യമാവും. എന്താ ഉണർവ്? ഈ മായാ സ്വപ്നത്തിൽ നിന്നുള്ള ഉണർവാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളാവുന്ന മൂന്നവസ്ഥകൾ കൂടി ചേർന്നതിനെയാണ് മായാസ്വപ്നം എന്ന് പറയുന്നത്. ഈ മായാസ്വപ്നത്തിൽ നിന്ന് ഒരാൾ ഉണരുന്നു വെച്ചോളൂ, അപ്പോ പ്രപഞ്ചം എന്നുള്ള ഒന്നില്ല, അത് ഉണ്ടെന്ന് തോന്നിയപ്പോഴും തന്നിൽ തന്നെയാണ് കാണപ്പെട്ടത്. തന്നിൽ നിന്ന് അന്യമായിട്ട് ഒരു പ്രപഞ്ചമോ അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളോ ഒന്നും ഇല്ല, സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നില്ല എന്ന ബോധ്യമായിരിക്കും. സംഭവിക്കാറുണ്ട് എങ്ങനെയാണ് പ്രതീതി ഉണ്ടായത്, അതിനാണ് ഈ വിവർത്തം എന്ന് പറഞ്ഞത്. അപ്പോ സ്വതേ മണ്ണ് കൊണ്ട് ഘടം ഉണ്ടാക്കിത്തരുന്നു. അപ്പൊ ഘടം മണ്ണല്ല, ഈ മണ്ണൊരിക്കലും ഘടമായിട്ടില്ല, ഈ ഘടം എന്നുള്ളത് പ്രതീതി മാത്രമാണ്. പക്ഷെ ആ പ്രതീതി എവിടെയാണ്? മണ്ണില. മണ്ണ് ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് ആ പ്രതീതി ഉണ്ടാവുന്നത്. മണ്ണിനെ നീക്കിയാലോ ഘടം ഉണ്ടാവില്ല. ഈ സമ്പ്രദായത്തിനാണ് വികാരം എന്ന് പറയും. അപ്പൊ മണ്ണോട് കൂടിയിട്ട് ഈ വസ്തുവിനെ ഇനിപ്പെടുന്നു, അതായത് ബോധിക്കുന്നു എന്നുള്ളതാണ് വികാരം. ഒരു വസ്തുവിനെ അതിന്റെ മൂലതത്വത്തോടുകൂടി ബോധിക്കുന്നതിനെ വികാരം പറയും. ഇപ്പോ സ്വർണത്തെ വളയായിട്ട് കാണുന്നു വെച്ചോളൂ, സ്വർണം ഉണ്ടാവണം എന്നാലേ വളയും കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അർത്ഥം. സ്വർണം ഇല്ലാതെ കൊണ്ട് വള കാണാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ വസ്തുക്കളെ തന്നെ അന്യഥാസ്വരൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതിനാണ് വികാരം പറയുന്നത്. അപ്പൊ വള എന്ന് പറഞ്ഞ എന്താണ്? സ്വർണത്തിന്റെ വികാരമാണ്. ഘടം എന്ന് പറയുന്നത് മണ്ണിന്റെ വികാരമാണ്. ഈ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ വികാരമാണ്. മനസ്സ് എന്ന് പറയുന്നത് സൂക്ഷ്മ പഞ്ചഭൂതങ്ങളുടെ വികാരമാണ്. ഇതൊക്കെ വികാര സ്വരൂപങ്ങളാണ്. ഈ വികാരം പോലെയല്ല ഈ ആ വിവർത്തം. ആ മൂലവസ്തു ഇല്ലാതെ കൊണ്ട് വസ്തു സ്വരൂപത്തെ പറയാം. ഇതാണ് വിവർത്തം. മൂലവസ്തു ആവശ്യമില്ല. ഇതിലേക്ക് വെയിലത്തേക്ക് നോക്കുന്ന സമയത്ത് എങ്ങനെയാണോ വെള്ളം കാണുന്നത്, ഈ ജലത്തെ കാണുന്നത്, അവിടെ ആ ജലത്തിന്റെ പ്രതീതിക്ക് ആസ്ത്രത്തിലെ ജലത്തിന്റെ ഒന്നുമില്ല അവിടെ. യാതൊരു തരത്തിലുള്ള സുഖത്വത്വ പ്രതീതിയില്ല. എന്നിട്ടും ജലം നമുക്ക് അനുഭവമായിരിക്കുന്നു. ഇതുപോലെ കയറിലുള്ളതായ പാമ്പുണ്ടല്ലോ, കയറിന്റെയോ മറ്റൊന്നിന്റെയോ അനുഭവം ഇല്ലാതെ കൊണ്ട് പാമ്പ് മാത്രമായിട്ട് കാണപ്പെടുന്നു. ഇത് മനസ്സിലെ വാസനയല്ലാതെ കൊണ്ട് വേറെ ലാഭമൊന്നും ആവാനില്ല എന്നർത്ഥം. ഇതുപോലെ പദാർത്ഥമില്ലാതെ കൊണ്ട് ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് പ്രപഞ്ചമായി തീരുന്നില്ല. പിന്നെ ആത്മാവ് പ്രപഞ്ച ആകാരമായി തീരുക, അതും ഉണ്ടാവുന്നില്ല. അപ്പോ ആത്മാവിന്റെ വികാരമല്ല പ്രപഞ്ചം, ആത്മാവിന്റെ പരിണാമമല്ല പ്രപഞ്ചം. പിന്നെന്താ? ആ ആത്മാവിലുള്ളതായ വികല്പം, വികല്പം മാത്രമേ. ആ വികല്പം ഇതിനെയാണ് വിവർത്തം എന്ന് പറയുന്നത്. വിവർത്തം ഒന്നിനെ മറ്റൊന്നായിട്ട് തോന്നുന്നതാണ് അർത്ഥം. ആ ഒന്നിനെ മറ്റൊന്നായിട്ട് തോന്നുമ്പോൾ ആ ഒന്നായി മറ്റൊന്നായി തീരണ്ടേ? തീരണ്ട. കയറിന് പാമ്പായിട്ട് തോന്നുമ്പോ കയറ് പാമ്പാവുന്നില്ല, പാമ്പ് അവിടെ വരും ചെയ്യുന്നില്ല എന്നർത്ഥം. ഇതുപോലെ ആത്മാവിന് പ്രപഞ്ചാകാരമായിട്ട് അല്ലെങ്കിൽ ശരീരമായിട്ട് തോന്നുന്നു. വാസ്തവത്തിന് ഈ ശരീരത്തെ അറിയുന്ന ആളാണ് ഞാൻ. ആത്മാവാണ് ബോധിക്കുമ്പോൾ താൻ ശരീരമല്ല, ഈ ശരീരത്തെ ഞാൻ അറിയുന്നു. എന്റെ ദൃശ്യമാണ് ശരീരം, ഞാൻ മനസ്സല്ല, മനസ്സിന്റെ ദൃശ്യമാണ്. ഇതുപോലെ എന്റെ വീട്, കുടുംബം, കാര്യ മക്കള് തുടങ്ങിയതൊക്കെ ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങളായി അറിയുന്ന വസ്തുക്കൾ ദ്രഷ്ടാവായി തീരുക എന്നുള്ളത് സംഭാവ്യമല്ല. അതുപോലെയാണ് വിശ്വം ദർപ്പണ ദൃശ്യമാണെന്ന ഗതിയും. ഇങ്ങനെയാണ് ദർപ്പണത്തിൽ ദൃശ്യമാനമായിരിക്കുന്ന ഗതിയും പറഞ്ഞത്. കണ്ണാടിയിൽ കാണപ്പെടുന്നതായ പട്ടണം, കണ്ണാടി ഒരിക്കലും പട്ടണമായിട്ടില്ല. കണ്ണാടിയിൽ പട്ടണത്തിന്റെ പ്രതീതി ഉണ്ടായിട്ടുമില്ല. ഈ കണ്ണാടിയിൽ പിന്നെ ഒരു പ്രകാരത്തിലുള്ള പ്രപഞ്ച വസ്തുക്കളുടെ ഭാവവും ഉണ്ടായില്ല. എന്നിട്ടും വെറുതെ തോന്നുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ആ തോന്നലും കൊണ്ട് എന്തെന്താ, കണ്ണാടി മറയപ്പെടുന്നു, ആ ഗ്ലാസ് മറയപ്പെടുന്നു എന്നർത്ഥം. അതിനെ ശരിയായിട്ട് കാണാൻ കഴിയില്ല. പട്ടണത്തിന്റെ അഭിമുഖമായി പിടിക്കുന്നതായ സമയത്ത് ആ പട്ടണം മുഴുവനെ കണ്ണാടിയിൽ പ്രകാശം, അല്ലെങ്കിൽ കണ്ണാടിയിൽ പട്ടണത്തിന്റെ ആ രൂപം വരയ്ക്കുന്ന സമയത്ത് പ്രപഞ്ചം മുതൽ കാണുന്നു. പട്ടണം അവിടെ ഉണ്ടാവുകയില്ലെങ്കിൽ കണ്ണാടി കണ്ണാടി പട്ടണമായി തീരെ കണ്ണാടി കൊണ്ട് പട്ടണത്തിന്റെ രൂപത്തെ ആക്കി തീർക്കി. ഇതൊന്നും ചെയ്തിട്ടില്ല. വെറുതെ തോന്നുക മാത്രമാണ് ഉണ്ടായത് എന്നർത്ഥം. ആ തൊന്നലിനുള്ള തോന്നലിനെയാണ് ഈ വിവർത്തം പറയുന്നത്. അതാ തോന്നലിന് എന്താ ഹേതു? ചെന്ന അജ്ഞാനം മാത്രമാണ്, മൂലവസ്തുവിന്റെ അറിവില്ലായ്മ മാത്രമാണ്. എപ്പോ മൂലവസ്തുവിനെ അറിയുന്നു, അപ്പോ പ്രതീതി മാത്രമായിരിക്കുന്ന ഈ കൽപ്പിത വസ്തു അല്ലെങ്കിൽ വികല്പം ഇല്ലാതെ ഉണ്ടായിരിക്കുന്നു എന്നർത്ഥം. പോവാണ്. ശരിയായി വികല്പ മാത്രമാണ്. വികല്പം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് അന്യമായിട്ടുള്ള ഒന്നിന്റെ തോന്നലിനെ അല്ലെങ്കിൽ ഭാവനയാണ് വികല്പം എന്ന് പറയുന്നത്. ഇതുമാതിരി ദ്രഷ്ടാവായിരിക്കുന്ന തന്നെ മറന്ന് ഇല്ലാത്തതായ ദൃശ്യത്തെ സത്യമായിട്ട് ബോധിക്കുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യം എവിടുന്നുണ്ടായി ചോദിച്ചാൽ തന്നിലുള്ളതായ വാസനാവിലാസങ്ങൾക്ക് മാത്രം ഉണ്ടായതാണ്. അതിനുള്ള വേറെ ഒരു പ്രകാരത്തിൽ ഉണ്ടായിരിക്കില്ല. ഈ വാസന ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചോളും ഞാനുണ്ടാവില്ല. ഇപ്പോഴും തന്നെ ബോധിക്കുന്നു വിചാരിച്ചോളും അപ്പോ ഈ വികല്പം ഉണ്ടാവാൻ പോകുന്നില്ല എന്നത് അന്യപ്രതീതിയാണ് വികല്പം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു സങ്കല്പം വികല്പം ഈ രണ്ടാണ് മനുഷ്യന്റെ മോക്ഷമായിട്ടുള്ള സ്വരൂപം. സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് വിചാരിക്കലാണ്. ഈ വിചാരിക്കുമ്പോഴും ചെയ്യാതെന്നിട്ട് കാണപ്പെടും. അതാണ് വികല്പം മാത്രം വികല്പം എന്ന് പറഞ്ഞത്. ആ വികല്പ സ്വരൂപമായിട്ട് ജഗത്തിനെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ വിദ്യാനുഭവത്തിലുള്ളതായ ഹേതുന്നതം. ആ വിദ്യാനുഭവമാണ് എല്ലാ അന്നതം. അതിൽ അല്പമെങ്കിലും സത്യത്വമില്ല. അല്പം പോലും സത്യത്വമില്ല. ഇതാണ് ഈ ജനന മരണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആരനുഭവിക്കുന്നു? ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുന്നില്ല. അവിടെയാണ് ആത്മാവ് ജനന മരണങ്ങൾ ഇല്ലെങ്കിൽ ആരാണ് അനുഭവിക്കുന്നത്? അപ്പോ ഒരു കല്പന കൂടാണ്ട് കഴിയുകയാണ്. ആ കല്പനയാണ് ജീവൻ എന്ന് പറയുന്നത്. സത്യത്തിന് മൂന്ന് സ്വരൂപമുണ്ട്. വ്യാവഹാരിക സത്യം, പാരമാർത്ഥിക സത്യം, പ്രാതിഭാസിക സത്യം. ഇതിൽ വ്യാവഹാരിക സത്യമാണ് ജീവൻ. ഈ ജനന മരണങ്ങൾ ഇവിടെ പ്രത്യക്ഷത്തിൽ പ്രകാശിക്കുന്നു. അപ്പോ അതിനൊരു ഡോക്ടറാവ് അല്ലെങ്കിൽ ഒരു കർത്താവ് ഉണ്ടാവില്ല. ആരാ ജനിക്കുന്നത്, ആരാ മരിക്കുന്നത്, ആരാ ജന്മമൃത്യുക്കളെ അനുഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു കർത്താവ് അല്ലെങ്കിൽ ഡോക്ടറാവ് അതിന് ഉണ്ടാവാണ്ടായി. അത് വ്യവഹാരം മാത്രമാണ് അല്ലാണ്ട് പരമാർത്ഥം. വ്യവഹാരം മാത്രമായിരിക്കുന്ന കർത്തൃഭോക്തൃഭോക്തൃ സ്വരൂപനായിട്ട് ഒരു വസ്തുവിനെ കൽപ്പിക്കാണ്ട് കഴിയില്ല. ആ കൽപ്പനയാണ് ജീവൻ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവ് പാരമാർത്ഥിക സത്യമാണ്. അതുപോലെ തന്നെ ജീവൻ വ്യാവഹാരിക സത്യമാണ്, പ്രാതിഭാസിക സത്യമാണ് ഈ പ്രപഞ്ചം. മതം വികല്പ സ്വരൂപമായിരിക്കുന്ന പ്രപഞ്ചം അത് കണ്ടിട്ട് ജനന മരണങ്ങൾ അനുഭവിക്കുന്നു. ആരനുഭവിക്കുന്നു? ഞാൻ അനുഭവിക്കുന്നു. ഞാൻ അനേകം കർമ്മം ചെയ്തു. എന്നാ എന്റെ കർമ്മങ്ങളൊക്കെ ഉടനെ നഷ്ടമില്ല. അങ്ങനെ കർമ്മം ചെയ്ത് ഈ പുതിയ പുതിയ ജന്മമൃത്യുക്കളെ വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നു ബോധിക്കുന്നു. ഈ ബോധിക്കുന്നത് ആരാണ്? ഈ വിദ്യയായിരിക്കുന്ന ജീവൻ തന്നെയാണ്. അല്ലെങ്കിൽ ആത്മാവല്ല. ആ ആത്മാവിന്റെ തന്നെ പ്രതിബിംബം ഇന്ദ്രിയ മനോബുദ്ധികളാകുന്ന ഉപാധികളോട് ചേരുമ്പോഴാണ് അഹങ്കാര സ്വരൂപമായിരിക്കുന്ന ജീവനായിരിക്കുന്നത്. അങ്ങനെ ആ അഹങ്കാരം നീങ്ങിയാൽ തന്നെ ഇബ്രാഹിം ജീവിതം കുറഞ്ഞു കുറഞ്ഞില്ലാതുണ്ടായിരുന്നു. ജീവഭാവം ഇല്ലാതുണ്ടാവും. അപ്പൊ ഞാനില്ല എന്ന് ബോധ്യമായാൽ പിന്നെ ആരാ ജനിക്കുന്നത്? ഞാനാണല്ലോ ജനിച്ചത്. എനിക്കാണല്ലോ ജീവിതം. ഞാനാണല്ലോ ജീവിക്കുന്നത്. ഞാനാണോ മരിക്കുന്നത്? അപ്പൊ ഞാൻ എന്ന് പറയുന്ന ശരീരമായിട്ടും ഏതിനെ കുറിച്ച് പറയുന്നു? അപ്പൊ അതാണ് താൻ ബോധിക്കും. ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രിയത്തെയും ആത്മാവിനെയും ഒക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഈ ശരീരമാണോ? ശരീരം ഉണ്ടായതല്ലേ? ഇനി മനസ്സാണോ? മനസ്സ് ചിലപ്പോൾ ഉണ്ടാവുകയില്ല. അതാവുകയും ചെയ്യുന്നില്ലേ? ബുദ്ധിയാണോ? ബുദ്ധിക്ക് ക്ഷേമത്തികളും അല്ലെങ്കിൽ ജ്ഞാനജ്ഞാനങ്ങളും ഒക്കെ ഇല്ലേ? അത് ശരിയാണ്. ഞാൻ ഒന്നുമില്ല, ഞാൻ ആത്മാവാണ്. അപ്പൊ പറയാറ് ആത്മാവല്ല ഇന്ന് ആരെ പറഞ്ഞത്? എന്തിനാ പിന്നെ ശരീരമായിട്ടും മനസ്സായിട്ടും ബുദ്ധിയായിട്ടും ഒക്കെ ഇരിക്കുന്നത്? അതാ മായാവിലാസം കൊണ്ട് തന്നെ അറിയാനുള്ള അവസരം എത്രയോ പ്രാവശ്യം കിട്ടിയെന്ന് വെച്ചോളൂ. ഞാൻ ആത്മാവാണ്, ശരീരാദികളല്ല എന്ന് ബോധ്യമായാലും ആത്മാവായിട്ടിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കഴിയാത്തതല്ല ആത്മാവിൽ ഈ പറ്റി നിൽക്കുന്നു എന്ന് തോന്നപ്പെടുന്ന മായയുടെ വിലാസം എന്താണ്? അപ്പൊ ആ മായാവിലാസം ഇതുവരെ ഉണ്ടോ? അതുവരെ സത്യത്തെ അറിഞ്ഞാലും അസത്യത്തിന് കയറാണെന്ന് അറിഞ്ഞാലും പാമ്പില്ലാതെന്നുണ്ടാവില്ല. ഒന്നാം ബുദ്ധിമുട്ടായില്ലേ? അതാണ് സ്വഭാവം നഷ്ടം. അങ്ങനെയുള്ള ഈ വികല്പ സ്വരൂപമായി തന്നിൽ തന്നെ കുട്ടിപ്പറ്റി നിൽക്കുന്നു ഈ പ്രപഞ്ചം. ഇതാണ് ആത്മബോധം കൊണ്ടേ ഇല്ലാതെ ഉണ്ടായിട്ടുള്ളത്. ഏതുവരെ ആത്മബോധം ഇല്ലയോ അതുവരെയും ഇത് സത്യമാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നാളാണ്, ഇന്ന വ്യക്തിയാണ്, ഇപ്പൊ ജനിച്ചു, ഇത്ര വയസ്സായി, ഇന്ന ഇങ്ങനെ ബോധിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ജീവന് മൂന്ന് കരണങ്ങൾ മുഖ്യമായിട്ട്. ആ മൂന്ന് കരണങ്ങളെ സ്വീകരിക്കുകയും ഉപേക്ഷിച്ചാൽ അതിന് പ്രവേശിക്കിട്ട് പോവുകയും ചെയ്യുന്നതായ മൂന്ന് സന്ദർഭങ്ങൾ. ആ സന്ദർഭങ്ങളിലാണ് ഈ പ്രപഞ്ചത്തെ വിഭിന്ന ഭാവത്തിൽ അനുഭവിക്കുന്നത്. ജാഗ്രത സ്വപ്നം സുസ്വപ്നം ജാഗ്രതയിൽ ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നോക്കുന്നത്. അപ്പോഴാണ് ഈ സ്ഥൂല പ്രപഞ്ചത്തെ തന്നിൽ നിന്ന് വെളിയിലായിട്ട് കാണുന്നത്. അതിനർത്ഥം സ്വപ്നത്തിൽ മനസ്സോട് ചേർന്ന് നോക്കുന്നു. അപ്പോഴാണ് ഈ സൂക്ഷ്മ വസ്തു സ്വരൂപേണ തന്നിൽ തന്നെ അകത്തായിട്ട് കാണുന്ന ഈ പ്രപഞ്ചത്തെ. മൂന്നാമത് സുസുപ്തി നോക്കും, ബുദ്ധിയോട് ചേർന്ന് നോക്കുന്നു. ബുദ്ധി അവിദ്യാസ്വരൂപിണിയാണ്, ഒന്നും അറിയായ്മയാകുന്ന അജ്ഞാനത്തെ അനുഭവിക്കുന്നത്. ഇതാണ് ജീവന്റെ മൂന്ന് ഭാഗം. വാസ്തവത്തിൽ ആത്മാവിന് ഈ മൂന്നവസ്ഥയില്ല. മൂന്നവസ്ഥയില്ലാത്തതുകൊണ്ട് ആത്മാവിൽ പ്രപഞ്ചത്തിന്റെ ഒട്ടലോകത്തിലോ അതിനാശ്രയമായി നിൽക്കുന്ന ഗുണങ്ങളുടെയോ ഗുണാത്മികയായി നിൽക്കുന്ന മായയുടെയോ യാതൊരു ഭാവവുമില്ല. മായ എന്ന് പിന്നെ എന്താണ് പ്രകൃതി രണ്ട് ശബ്ദങ്ങൾ കേട്ടില്ലേ? ആ എന്താണ് വിഷമഭാവവും സാമ്യഭാവവും രണ്ട് ഭാവം. വിഷമഭാവത്തിലാണ് ഈ പ്രപഞ്ച സൃഷ്ടിയൊക്കെ ഉണ്ടായിട്ടിരുന്നത്. സമഭാവത്തിൽ മായ മാത്രമായിട്ട് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ, അവിദ്യ മാത്രമായിട്ട് നിൽക്കുന്നു പറയുന്നുണ്ട്. വിഷമഭാവം വരുന്നത് രജസ്തമസ്തമായിട്ടാണ്. അപ്പൊ മായയ്ക്ക് വിഷമഭാവം വരുമ്പോഴാണ് ഇന്ദ്രിയങ്ങളും മനസ്സും ഉണ്ടാവുന്നത്. അപ്പോഴാണ് സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചം ഉണ്ടാവുന്നത്. ഇപ്പൊ ഓരോ ദിവസവും കാണുന്നതായ പ്രപഞ്ചം വേറെയല്ല, ഒന്നു തന്നെയാണ് എന്ന് നാം ബോധിച്ചാലും ഓരോ ദിവസവും ഞാനെന്ന് അഭിമാനിക്കുകയും അറിയുകയും ചെയ്യുന്ന ഈ ശരീരം വന്നാൽ ഞാൻ ഇത് മാറുന്നില്ല. ശരി, പക്ഷെ മാറുന്നില്ലെങ്കിൽ കൂടിയും ഈ വിഷമഭാവം വിടുമ്പോൾ രജസ്തമസ്സുകളെ വിടുമ്പോൾ, അതായത് ഈ രജസ്തമസ്സുകളുടെ ഭാവമാണ് ജാഗ്രത സ്വപ്നങ്ങൾ എന്നർത്ഥം. തമസ്സല്ലേ സുസുപ്രിയാരെ, ഗാഠതമസ്സാണ് എന്നർത്ഥം. വെറും തമസ് മാത്രമാണ്. ഈ ആ തമസ്സും രജസ്സും കൂടി ചേർന്നുള്ള സത്വമാണ് ജാഗ്രത അവസ്ഥ. രജപ്രധാനമാണ് സ്വപ്നാവസ്ഥ. അപ്പൊ അതിലെ എന്താ ഈ മൂന്ന് ഭാവങ്ങളെ മാറി മാറി അനുഭവിക്കുന്നു. ഇതിൽ സമഭാവം മാത്രമായിരിക്കുന്ന മായയായിട്ട് നിൽക്കുന്നു. വിഷമഭാവത്തോടുകൂടി ഗുണങ്ങളെ വികസിച്ച് ഈ ഗുണങ്ങളുടെ വൃത്തികളെ പ്രകടമാക്കി തീർക്കുന്നു ജാഗ്രത സ്വപ്നങ്ങളിൽ നട്ടം. ഇത് രണ്ടും ചെയ്യുന്നത് കർത്താവും ഭോക്താവും എന്ന് അഭിമാനിക്കുന്ന ജീവനാണ്. ആ ജീവത്വം സത്യമാണോ അല്ല, ഈ പ്രപഞ്ചം എങ്ങനെ അസത്യമാണോ, ഇതുപോലെ ജീവത്വവും അസത്യമാണ്. പക്ഷെ അസത്യമാണെങ്കിലും ഇന്ന് അനുഭവിക്കുന്നു അനുഭവങ്ങളൊക്കെ. അനുഭവങ്ങളൊക്കെ അതാത് കാരണങ്ങളുടെ വൃത്തികളാണ്. ഇപ്പോ വിശപ്പുണ്ട്, ദാഹമുണ്ട്, വേദനയുണ്ട്, ക്ലേശമുണ്ട്, ഇതൊക്കെ നിങ്ങൾ ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കുന്നു. ജാഗ്രത അവസ്ഥ വിട്ടാൽ

അനേകം നാനാത്വങ്ങളോട് കൂടിയതായി തീരുന്നു സ്വപ്നത്തിലും ജാഗ്രതത്തിലും നട്ടം. ഇങ്ങനെയുള്ള ഈ മൂന്ന് ഭാവങ്ങൾ സത്യമാണ് എന്ന് വിശ്വാസം കൊണ്ട് കഴിഞ്ഞു കൂടിയാണ് ചിന്തനട്ടം. ഈ വിശ്വസിക്കാൻ എന്താ കാരണം? തന്റെ അവിദ്യയോടുകൂടി ചേർന്നതായ മനസ്സ് അല്ലെങ്കിൽ അവിദ്യാമയമായിരിക്കുന്ന ഈ അന്ധകരണം തന്നെയാണ് കാരണം എന്നുള്ളതുമല്ല. ആ അന്ധകരണം ലയിക്കുന്നു വിചാരിച്ചോളൂ, അഹങ്കാരം ലയിക്കുന്നു വിചാരിച്ചോളൂ, എന്നാൽ തന്നെ പ്രപഞ്ചാനുഭവം തീരെയില്ലാതെ ഉണ്ടായി ചെയ്യുന്നത്. പക്ഷെ അത് ലയിക്കണ്ടേ, ലയിച്ചില്ല. അതുകൊണ്ട് സത്യമാണ് എന്നുള്ള വിശ്വാസം കഴിഞ്ഞു കൊണ്ടാണ് ചിന്തിക്കുക. എല്ലാവരും ഇത് തന്നിൽ തന്നെയുള്ളതാണ്, അജ്ഞാനമാണ് തന്നിൽ പടർന്നു പിടിച്ചിരിക്കുന്നത്. അത് ഗുണങ്ങളോട് ചേരുന്ന സമയത്ത് പല സ്വരൂപങ്ങളായി തീരുകയാണ്. അങ്ങനെ പല സ്വരൂപങ്ങളായി തന്നിരിക്കുന്ന ആ അജ്ഞാനം നീങ്ങുന്ന സമയത്ത് അയാളെ മുക്തനായി തോന്നുന്നു. മുക്തൻ എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്ന എന്തിൽ നിന്ന്? എതിലാ കുടുങ്ങിയത്? അതിൽ നിന്നാണല്ലോ വിട്ടുപോകുന്നത്. ആ കുടുങ്ങിയത് എന്തിലാണ്? അജ്ഞാനത്തോടാണ്. ആ അജ്ഞാനത്തിൽ നിന്ന് വിട്ടുപോകുന്നു. ജ്ഞാന സമ്പാദിക്കും. അപ്പൊ മുക്തനായി. അപ്പൊ ഈ ബന്ധമോക്ഷങ്ങൾ വാസ്തവത്തിൽ പരമാർത്ഥങ്ങളാണോ അവിടെ അർത്ഥം? അതുമല്ല, ബന്ധമോക്ഷങ്ങൾ പരമാർത്ഥങ്ങളല്ല, മായാമയങ്ങളാണ്. മായയെ അതിവർത്തിക്കുമ്പോൾ ആരും ബദ്ധനായിട്ടില്ല, മുക്തനാവേണ്ടതില്ല. ഈ പക്ഷേ ബദ്ധനായി എന്നുള്ള അനുഭവം ഉള്ളപ്പോൾ ഇത് മുക്തിക്ക് വേണ്ടി പ്രയത്നം ചെയ്യണം, മുക്തനായി തീരണം എന്നുള്ള അനുഭവം ഓരോരുത്തർക്കും ഉണ്ടാവുന്നു. ബന്ധമോക്ഷങ്ങൾ വാസ്തവത്തിൽ സത്യമല്ല. ബദ്ധോ മുക്തയിനി വ്യാഖ്യാ ഗുണതോ മേന്ന വസ്തുത, ഗുണഭാവങ്ങളുടെ ചേർച്ച കൊണ്ട് ഉണ്ടായിത്തീർന്നതാണ് ഞാൻ ബദ്ധനായി മുക്തനായി എന്നുള്ളതായ അവസ്ഥ. ഈ വിദ്യാനുഭവം കൊണ്ട് മുക്തനായതും അവിദ്യാനുഭവം കൊണ്ട് ബദ്ധനായി എന്നുള്ളതായ അനുഭവം വിഭോസിക്കുന്നു. ഈ ജീവിതത്തിലുള്ളൂ. ബന്ധമോക്ഷങ്ങൾ വാസ്തവത്തിൽ പാരമാർത്ഥികങ്ങളല്ല, ഉണ്ടാവില്ല. ആ ബന്ധമോക്ഷങ്ങൾ കൂടി ഇല്ലാതെ

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഗുണങ്ങൾക്കനുസരിച്ച് പറഞ്ഞാലും ശരി, ബ്രാഹ്മണനും ജ്ഞാനിയുണ്ട്. എല്ലാ ബ്രാഹ്മണരും ജ്ഞാനികളല്ല, തീർച്ചയായിട്ടും ജ്ഞാനമുണ്ടെങ്കിൽ അത് സത്വത്തിൽ നിന്നായിരിക്കും. ഇവിടെ പറയുന്നു ക്ഷത്രിയൻ ജ്ഞാനിയാണ്, ജനകനെ പോലെയുള്ള ക്ഷത്രിയന്മാരും. അപ്പം ഞാനും സത്വത്തിൽ തന്നെ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം ജ്ഞാനിയാണെങ്കിൽ പിന്നെ സാത്വികനാണെന്ന് തന്നെ സ്വീകരിക്കണം. വൈശ്യൻ, തുലാധരൻ പോലെയുള്ളവരുടെ ഉദാഹരണങ്ങളുണ്ട് മഹാഭാരതത്തിൽ. മറ്റും വൈശ്യനിൽ ജ്ഞാനികളുണ്ട്, ശൂദ്രജ്ഞാനിയുണ്ട്, സൂതൻ, സൂതസംഹിത എഴുതിയ സൂതൻ ശൂദ്രനാണ്, ശൂദ്രജ്ഞാനിയാണ്. വിദുരൻ ശൂദ്രജ്ഞാനികൾ, അവരൊക്കെ സാത്വികന്മാരാണ്. അപ്പൊ സത്വത്തിൽ നിന്നേ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ, അത് അല്ലെങ്കിൽ അത് അല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ സത്വത്തിൽ നിന്നുണ്ടായ ജ്ഞാനം എവിടെയുണ്ടോ അവരെല്ലാം ഒന്നായിട്ടേ ഗണിക്കാൻ പറ്റും. അവരെ ജാത്യാഹീനെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ജാതിയിലുള്ളവർ. ഇതെന്താ അറിയാൻ വയ്യാത്ത ആളാണോ ഭാഷകാരൻ? അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. എന്നാലും ഉള്ളിലിരിക്കുന്ന അറിയാതെ പുറത്തു വന്നു. അതാണ് ജാതിദോഹീനം രാജാനം എന്ന് ഒരു ദുർവ്യാഖ്യാനം ഇവിടെ എത്തിയത്. വിദ്യാർത്ഥിനോ വിനയേനോ ഭജത്മഹു, അങ്ങനെയുള്ള ആ രാജാവിനെ ഇവിടെ നോക്ക. ഇവിടെ ഈ വിദ്യ സ്വീകരിക്കാൻ പോകുന്ന അവർ ബ്രാഹ്മണരായതുകൊണ്ട് അവരെ പുകഴ്ത്താൻ വേണ്ടി ഒരുപാട് വാക്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവസരം കിട്ടുന്നിടത്തെല്ലാം ഭാഷകാരൻ ഉപയോഗിച്ചിട്ടുണ്ട്, ആവർത്തിച്ച്. പക്ഷേ ഗുരു ക്ഷത്രിയനായതുകൊണ്ട് നല്ല ഒരു ഒറ്റ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചാണെങ്കിലോ വൃത്തികെട്ട ഒരു ഭാഷ ഹീനം. ഇനി ഇക്കാര്യത്തിൽ ആർക്ക് സംശയം ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ഇനിയും വരുന്നുണ്ട്, അവിടെ തീരും. തഥാ അന്യേർ വിദ്യു ഉപാധി സുഭിർ ഭവിതവ്യം പറയുന്നതുകൊണ്ട് വിദ്യയെ സ്വീകരിക്കേണ്ടവർ

0: എപ്പോഴും വിനയത്തോടു കൂടി തന്നെ പോകണം ഗുരുവിന്റെ സമീപത്തിൽ. തെബിസ അദാ വിദ്യാം അനുപനീയ ഏവ ഉപനയനം അകൃത്വ ഏവ താൻ. അവർക്ക് വിദ്യ നൽകി. എങ്ങനെ? അനുപനീയ ഏവ ഉപനയനം അകൃത്വ ഏവ. ഇതും ശങ്കരാചാര്യരുടെ ജാതിവാദത്തിന് എതിരായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് വേദാധികാര നിരൂപണത്തിൽ ചട്ടമ്പിസ്വാമി ഈ വിഷയം പ്രത്യേകം കാണിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ശങ്കരാചാര്യന്റെ ജാതിവാദത്തിന്റെ ഏറ്റവും ബേസ് എന്താണ്? കാരണം ഉപനയനം ത്രൈവർണ്ണികർക്കേ വിധിച്ചിട്ടുള്ളൂ. വേദത്തിലൂടെയുള്ള ബ്രഹ്മവിദ്യ ഉപനയനം ചെയ്തവന് മാത്രമേ പാടുള്ളൂ. അല്ലെങ്കിൽ ഞാനും മറ്റും പുരാണത്തിലൂടെയും മറ്റും ഒക്കെ നേടാം. ജ്ഞാനത്തെ നിഷേധിക്കുന്നു. വേദത്തിലൂടെയുള്ള ജ്ഞാനം ഉപനയനത്തിലൂടെ പാടുള്ളൂ എന്നാണ്. വേദനയാണെങ്കിൽ പാടില്ല. ഇവിടെ പറയുന്നു, ഗുരു ഉപനയനം ചെയ്യാതെ തന്നെ കൊടുത്തു. എന്തുകൊണ്ട്? അവർ യോഗ്യന്മാരായിരുന്നു. മഹാശാല മഹാശ്രോത്രിയ എന്നെല്ലാം പറയുന്നു. യോഗ്യന്മാരാണെങ്കിൽ ഉപനയനത്തിന്റെ ആവശ്യമില്ല. ഇപ്പോ പറയും, ശ്രോത്രിയന്മാരല്ലേ, അവര് മുമ്പ് വേദാധ്യയനം ചെയ്തിരിക്കും. വേദാധ്യയനം ചെയ്യുന്നതിന് മുമ്പ് ഉപനയനം ചെയ്തിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത്. കാരണം ഇവിടെ പറയുന്നത് എന്താണ്? അനുപനീയ ഏവ ഏവകാരം പ്രയോഗിച്ചിരിക്കുന്നു. ഉപനയനം കൂടാതെ തന്നെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഉപനയനത്തോടു കൂടിയേ ബ്രഹ്മവിദ്യ ഉപദേശിക്കാവൂ, അങ്ങനെ ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തെ പിടിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യ പറയുന്നത്. ആരാണ് വൈദികമായ ജ്ഞാനത്തിന് അധികാരി എന്നെല്ലാം നിർണ്ണയിക്കുന്നത്? അവിടെ പറയുന്ന ഇവിടെ യോഗ്യത മതി. ശരിയായ യോഗ്യനാണെങ്കിൽ പിന്നെ ഉപനയനം ആവശ്യമില്ല. മുമ്പ് ഉപനയനം ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ പിന്നെ ഇവിടെ ഉപനയിക്കാതെ എന്ന് പറയേണ്ട കാര്യമില്ല. ആ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമേ. മുമ്പ് ഉപനയിച്ചു, അതുകൊണ്ട് ഉപനയനം ചെയ്യുന്നില്ല എന്നും പറയുന്നു. അപ്പൊ വിദ്യയെ സംബന്ധിച്ചിടത്തോളം ഉപനയനം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. പറയുന്നവൻ യോഗ്യനാണെങ്കിൽ ഉപനയനത്തിന്റെ ആവശ്യമില്ല. ഉപനയിക്കാതെ തന്നെ അനുപനീയ ഏവ ഉപനയനം അകൃത്വായ, അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. ചെയ്യാതെ തന്നെ അവർക്ക് ഉപദേശിച്ചു. ഇതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവശുദ്രാധികരണം മുഴുവൻ അസംബന്ധമായി തീരും. കാരണം അവിടെ ഈ ഉപനയനമാണ് മുഖ്യ ആയുധം. അതില്ലാതെ ബ്രഹ്മവിദ്യക്ക് അധികാരിയല്ലെന്നാ പറയുന്നു. ശ്രുതി എന്ന് പറയുന്നു അത് ആവശ്യമില്ല. യോഗ്യനായിരിക്കണം. യഥാ യോഗ്യഭ്യോ വിദ്യം അതാ, അതാണ് പറയുന്നത്. യോഗ്യന്മാരായതുകൊണ്ട് അവർക്ക് വിദ്യ കൊടുക്കും. ഉപനയനം ചെയ്തോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല. യോഗ്യനാണെങ്കിൽ അത് നല്ല. അപ്പൊ അവന്റെ ജാതി നോക്കേണ്ട കാര്യമില്ല, വർണ്ണം നോക്കേണ്ട കാര്യമില്ല, യോഗ്യത നോക്കണം. സത്പാത്രത്തിലെ വിദ്യ നൽകാവൂന്നൊക്കെ പറയുന്ന എന്താണ്? സത്പാത്രം എന്ന് വെച്ചാൽ അവൻ ജനിച്ച ഗോത്രമോ ജാതിയോ ഒന്നുമല്ല. അവൻ യോഗ്യനാണോ? ഇവിടെ ഭാഷകാരനാദ്യേ പറയുന്നു യോഗ്യഭ്യോ. സത്യം ചിലപ്പോൾ അറിയാതെ പുറത്തു വരും. യോഗ്യന്മാർക്ക് വിദ്യ കൊടുത്തു, അതിനവിടെ ഉപനയനത്തിനൊന്നും ആവശ്യമില്ല. പിന്നെ സാധാരണ വിദ്യ തുടങ്ങുമ്പോൾ ഉപനയനവും മറ്റും ചെയ്യുന്നത് അതൊരു ആചാരം എന്നുള്ള നിലയ്ക്ക് വിദ്യക്ക് പ്രാരംഭം കുറിക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നു. പക്ഷെ ആത്മവിദ്യക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യോഗ്യത മാത്രം മതി. തഥാ അന്യനാമി വിദ്യ ദാതവ്യ, ഇവിടെ പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരും വിദ്യ ഇങ്ങനെ കൊടുക്കണം യോഗ്യന്മാർക്ക്. ഇവിടെ യോഗ്യത മാത്രമേ പറയുന്നു. അവന്റെ കുലവും ഗോത്രവും നോക്കണമെന്നൊന്നും പറയുന്നില്ല ആത്മവിദ്യക്ക്. ഇത്യാഖ്യായിക. പക്ഷെ ഇതിന് നേരെ വിരുദ്ധമാണ്. അവിടെ പറയുന്നു. അവിടെ ശൂദ്രാധിഗണത്തിൽ പറയുന്നു. ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? കാരണം ഇവിടെ ശ്രുതി പറഞ്ഞിരിക്കുന്നതിനെ മറിച്ച് വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. ഏവശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. അന്ന് തനിയ ഏവ ഒന്നേനും ചെയ്യാതെ തന്നെ. ഈ ശ്രുതി എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കിയാണ്, ഋഷിമാരുണ്ടാക്കിയതാണ്. അപ്പോൾ അന്ന് നിലവിലിരിക്കുന്ന ആചാരങ്ങളും സമ്പ്രദായങ്ങളും അതിൻ്റെയൊക്കെ സ്വാധീനവും അതിനെല്ലാം കുറിച്ചുള്ള വിമർശനങ്ങളും എല്ലാം അതിലും വരും. അതുകൊണ്ട് അതിന് പ്രത്യേകം കൂടെ എടുത്തു പറയുകയാണ്. ഏതത് വൈശ്വാനര വിജ്ഞാനം ഉവാച്ചേതി ഭക്ഷ്യമാണ് എന്നെ സംബന്ധം എന്നിങ്ങനെ ഉവാച്ച ഉപദേശിക്കാൻ ആരംഭിച്ചു. ഇനി പറയുന്നത് വൈശ്വാനര ഉപാസനയാണ് എൻ്റെ താല്പര്യം. ഇതാണ് ശിഷ്യന്മാരെല്ലാം എന്താണ്, ഉദാഹരണം പറഞ്ഞാൽ ഒരാള് പൃഥ്വിയെ വൈശ്വാനരനായിട്ട് ഉപദേശിച്ചു. അപ്പോ ഇവിടെ കൈകയെന്ന് പറയും അത് ശരിയല്ല, നീ ആ വൈശ്വാനരനായിട്ട് ഉപദേശിച്ച ആ പൃഥ്വി ഉണ്ടല്ലോ അത് ഈ വൈശ്വാനന്റെ വെറും പാദം മാത്രമാണ്, ഭൂമി പാദമാണ്. നീ ആ പാദത്തെ ഇങ്ങനെ ഉപാസിച്ചു കിടന്നാൽ അങ്ങ് ഒരു മുടന്തനായി പോകും എന്ന് പറഞ്ഞാൽ വിദ്യ അങ്ങനെ പൂർണ്ണമാകത്തില്ല. വിദ്യയിൽ മുടന്തനാകുന്ന ഓരോന്നും പറയും. തല ഉപാസിക്കുന്നവൻ ഈ ലോകത്ത് ഉപാസിച്ചാൽ അത് നിന്റെ തല പൊട്ടിത്തെറിച്ചു, അപൂർണത. അതിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. വിദ്യ പൂർണ്ണമായി സ്വീകരിച്ചില്ലെങ്കിൽ അതിൽ വരുന്ന ന്യൂനതകളെ പറയാൻ വേണ്ടിയിട്ടാണ്. തല പോവും, നിന്റെ വയറ് പിളർന്നു പോവും, നീ മുണന്തനായി പോവും, നിന്റെ കൈ ഇല്ലാതായി പോവും. അപ്പൊ വിദ്യ പൂർണ്ണമായി അതിനെ ഭാഗികമായി സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ വിദ്യയ്ക്ക് സഹായകമായി വരുന്ന ഗുണങ്ങൾ, ശ്രദ്ധ തുടങ്ങിയ കാര്യങ്ങൾ അതും പൂർണ്ണമായിരിക്കണം. അതിനൊന്നും ന്യൂനത വരാൻ പാടില്ല. അത് വന്നതുകൊണ്ടാണ് ആ വിദ്യയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത്. വേദം അധ്യയനം ചെയ്യുന്നവർക്ക് തന്നെ അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഭാഗികമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്, പൂർണ്ണമായിട്ടുണ്ടാകണമെന്നില്ല. വേദത്തിൽ അതുണ്ടെങ്കിലും അധ്യേതാവിനാ ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. അപൂർണമായ അറിവ് അനുഷ്ഠാനം അത് പൂർണ്ണത കൊടുക്കത്തില്ല, മറിച്ച് ദോഷമുണ്ടാക്കും. ആ ദോഷങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. നീ അതിൻ്റെ പൂർണ്ണമായി ഉൾക്കൊള്ളണം. വേദത്തിൻ്റെ ശരിയായ താല്പര്യം നീ മനസ്സിലാക്കിയിട്ടില്ല. വേദത്തെ അധ്യയനം ചെയ്തെങ്കിലും അല്ലെങ്കിൽ അതിൽ ദോഷം വരും. ആ ദോഷങ്ങളെയാണ് പറയുന്നത്. അല്ലാതെ തലപൊട്ടിത്തെറിക്കും മുടന്തനാകും എന്നുള്ള വാച്യാർത്ഥത്തിലല്ല ഇനി വരുന്ന ഭാഗങ്ങളിൽ പറയുന്നു. അടുത്ത് കൈകയിൽ ഓരോരുത്തരോടും ചോദിക്കുന്നു. ഔപമന്യവ ത്വം ആത്മാനം ഉപാസയിതി ദൈവമേവ ഭഗവോ രാജന്നിതി ഹോ വാച്ച ഏഷ വൈ സുതേജ ആത്മാ വൈശ്വാനരോ യം ത്വം ആത്മാനുപാസേ തസ്മാത് തവസുതം പ്രസുതം ആസുതം കുലേ ദൃശ്യതേ അത്യന്നം വശ്യസി പ്രിയമത്യന്നം വശ്യസി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർച്ചസം കുലേ ഏതം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്ഥേ മൂർധാ ത്വേഷ ആത്മന ഇതി ഹോവാച മൂർധാ തേ വ്യപദിഷ്യൻ യന്മാം ന ആഗമിഷ്യ ഇതി അഥ ഹോവാച സത്യജ്ഞം പൗരുഷിം പ്രാചീനയോഗ്യാ കം ത്വം ആത്മാനം ഉപാസ ഇതി ആദിത്യമേവ ഭഗവോ രാജന്നിതി ഹോ വാച ഏഷ വൈ വിശ്വരൂപ ആത്മാ വൈശ്വാനരോ യം ത്വം ആത്മാനമുപാസ്യേ തസ്മാത് തവ ബഹുവിശ്വരൂപം കുലേ ദൃശ്യതേ പ്രവൃത്തോ അശ്വതരീരഥോ ദാസീ നിഷ്കോ അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യതി പ്രിയം ഭവതി. അസ്യ ബ്രഹ്മവർജസം കുലേ യ ഏതം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്ഥേ ചശുഷ്ട്വാ ഏതദാത്മാന ആത്മന ഇതി ഹോവാച അന്ധോ അഭവിഷ്യോ യന്മാന്ന ആഗമിഷ്യതി അത ഹോവാച ഇന്ദ്രദ്യുമ്നം ഭാല്ലവേയം വൈയാഘ്രപദ്യ കം തം ആത്മാനമുപാസയതി വായുമേവ ഭഗവോ രാജന്നിതി ഹോവാച ഏഷ വൈ പൃഥക് വത്മാ ആത്മാ വൈശ്വാനരോ യം തം ആത്മാനമുപാസേ തസ്മാ ത്വം പൃഥക് ബലയ ആയന്തി പൃഥഗ്രതശ്രേണയോ അനിയന്തി അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യതി പ്രിയം ഭവതി ബ്രഹ്മവർജസം കുലേയ ഏതം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്ഥേ പ്രാണസ്യേഷാത്മനൈതി ഹോവാച പ്രാണസ്ത ഉദക്രമിഷ്യൻ യത്മാം ആഗമിഷ്യതി അത ഹോവാച ജനം ശർക്കരാക്ഷ കം തം ആത്മാനം ഉപാസയതി ആകാശമേവ ഭഗവോ രാജന്നിതി ഹോവാച ഏഷ വൈ ബഹുള ആത്മാ വൈശ്വാനരോ യം തം ആത്മാനമുപാസ്തേ തസ്മാ ത്വം ബഹുളോസി പ്രജയാ ച ധനേന ച അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യതി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർജസം കുലേ ഏതമേവം ആത്മാനം വൈശ്വാനരമുപാസ്തേ സന്ദേഹസ്ത്വേഷ ആത്മന ഇതി ഹോവാച സന്ദേഹസ്തേ വ്യസീജ്യൻ യത്മാം ന ആഗമിഷ്യതി അത ഹോവാച ബുടിലം ആശ്വതരാശ്യം വൈയാഘ്രപദ്യ കം തം ആത്മാനോപാസയതി അപ ഏവ ഭഗവോ രാജന്നിതി ഹോവാച ഏഷ വൈ രൈരാത്മാ വൈശ്വാനരോ യം തം ആത്മാനോപാസ്തേ തസ്മാ ത്വം രൈമാൻ പുഷ്ടിമാനസി അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യതി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർജസം കുലേ ഏതമേവം ആത്മാനം വൈശ്വാനരം ഉപാസ്തേ ഭസ്തിസ്ത്വേഷ ആത്മന ഇതി ഹോവാച ഭസ്തിസ്തേ വ്യഭേ യത്മാം ന ആഗമിഷ്യതി അത ഹോവാച ഉദ്ദാലകമാരുണിം ഗോതമാ കം തം ആത്മാനോപാസയതി പൃഥിവീമേവ ഭഗവോ രാജന്നിതി ഹോവാച ഏഷ വൈ പ്രതിഷ്ഠ ആത്മാ വൈശ്വാനരോ യം തം ആത്മാനോപാസേ തസ്മാത് പ്രതിഷ്ഠിതോസി പ്രജയാ ച പശുഭിസ്ഥ അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യതി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർജസം കുലേ ഏതം ഏവം ആത്മാനം വൈശ്വാനരമുപാസ്തേ പാദോ ത്യേതത് ഏതാവൻ മന ഇതി ഹോവാച പാദോ തേ വ്യംളാസ്യേതാം യന്മാം ആഗമിഷ്യതി താൻ ഹോവാച ഏതേവൈ ഖലു യൂയം പൃഥഗിവം ആത്മാനം വൈശ്വാനരം വിദ്വാൻ സോ അന്നമത്ഥ യസ്ത്വേദം ഏവം പ്രാദേശമാത്രം അഭിവിമാനം ആത്മാനം വൈശ്വാനരം ഉപാസ്തേ സർവേഷു ലോകേഷു സർവേഷു ഭൂതേഷു സർവേഷു ആത്മസു അന്നമത്തി തസ്യ ഹവാ ഏതസ്യ ആത്മനോ വൈശ്വാനരസ്യ മൂർധേവത്തു തേജ ചക്ഷുർവിശ്വരൂപഃ പ്രാണഃ പൃഥക് പത്മാ ആത്മാ സന്ദേഹോ ബഹുളോ വസ്തി ദൈവരൈഃ പൃഥിവ്യേവ പാദൌ ഉരേവ വേദർ ലോമാനി ബർഹിഹി ഹൃദയം ഗർഹപത്യു മനോ അന്വാഹാരി വചന ആസ്യം ആഹവനീയ തദ് യദ് ഭക്തം പ്രഥമമാകശേ തദ് ഹോമീയം തയാം പ്രഥമം ആഹൂതിം ജുഹുയാ താം ജുഹുയാൻ പ്രാണായ സ്വാഹേതി പ്രാണസ്തൃപ്യതി പ്രാണേസ്തൃപ്യതി ചക്ഷസ്തൃപ്യതി ചക്ഷുഷിതൃപ്യതി ആദിത്യസ്തൃപ്യതി ആദിത്യേ തൃപ്യതി ജ്യൗസ്തൃപ്യതി ദവിസ്തൃപ്യന്ത്യാം യത്കിഞ്ച ദൗശ്ച ആദിത്യശ്ച അതിതിഷ്ഠതഃ തത്തൃപ്യതി തസ്യാനുതൃപ്തിം തൃപ്യതി പ്രജയാ പശുവിർ അന്നാദ്യേന തേജസാ ബ്രഹ്മവൃത്തസേനേതി അഥ യാം ദ്വിതീയാം ജുഹുയാം താം ജുഹുയാം വ്യാനായ സ്വാഹേതി വ്യാനസ്തൃപ്യതി വ്യാനേ തൃപ്യതി ശ്രോത്രം തൃപ്യതി ശ്രോത്രേ തൃപ്യതി ചന്ദ്രമാസ്തൃപ്യതി ചന്ദ്രമസി തൃപ്യതി ദിശസ്തൃപ്യന്തി ദിക്ഷുതൃപ്യന്തീഷു യത്കിഞ്ച ദിശസ്ത ചന്ദ്രമാശ്ചതിതിഷ്ഠന്തി തത്തൃപ്യതി തസ്യാനുതൃപ്തിം തൃപ്യതി പ്രജയാ പശുപുരന്നാദ്യേന തേജസാ ബ്രഹ്മവർച്ചസേനേതി അഥയാം തൃതീയാം ജുഹുയാം താം ജുഹുയാം അപാനായ സ്വഹേതി അപാനസ്തൃപ്യതി അപാനേ തൃപ്യതി വാക്തൃപ്യതി വാചിതൃപ്യന്ത്യാം അഗ്നിതൃപ്യന്തി അഗ്നോ തൃപ്യതി പൃഥിവീ തൃപ്യതി പൃഥിവ്യാം തൃപ്യന്താം യത്കിഞ്ച പൃഥിവീ ച അഗ്നിശ്ച അതിതിഷ്ഠതഃ തൃപ്യതി തസ്യാനുതൃപ്തിം തൃപ്യതി പ്രജയാ പശുപുരന്നാദ്യേന തേജസാ ബ്രഹ്മവർച്ചസേനേതി അഥ യാം ചതുർത്ഥീം ജുഹുയാം താം ജുഹുയാം സമാനായ സ്വാഹേതി സമാനസ്തൃപ്യതി സമാനേ തൃപ്യതി മനസ്തൃപ്യതി മനസ്സി തൃപ്യതി പർജന്യസ്തൃപ്യതി പർജന്യേ തൃപ്യതി വിദ്യുതൃപ്യതി വിദ്യുതൃപ്യന്ത്യാം യത്കിഞ്ച വിദ്യുച്ച പർജന്യശ്ചതിതിഷ്ഠതഃ തത്തൃപ്യതി തസ്യാനുതൃപ്തിം തൃപ്യതി പ്രജയാ പശുപേർവന്നാദ്യേന തേജസാ ബ്രഹ്മവർച്ചസേനേതി അഥ യാം പഞ്ചമീ ജുഹുയാം താം ജുഹുയാം ഉദാനായ സ്വാഹേതി ഉദാനസ്തൃപ്യതി ഉദാനേ തൃപ്യതി തൃപ്യതി ത്വജിതൃപ്യന്ത്യാം വായുതൃപ്യതി വായുതൃപ്യതി ആകാശസ്തൃപ്യതി ആകാശേ തൃപ്യതി യത്കിഞ്ച വായുശ്ച ആകാശ്ച അതിതിഷ്ഠതഃ തത്തൃപ്യതി തസ്യാനുതൃപ്തിം തൃപ്യതി പ്രജയാ പശുവിർ അന്നാദ്യേന തേജസാ ബ്രഹ്മവർച്ചസേനേതി സയ ഇദം അവിദ്വാൻ അഗ്നിഹോത്രം ജുഹോതി യഥാ അംഗാരാൻ അപോഹ്യ ഭസ്മനി ജുഹുയാൻ താദൃക്തസ്യാൻ അഥ ഏത ദൈവം വിദ്വാൻ അഗ്നിഹോത്രം ജുഹോതി തസ്യ സർവേഷു ലോകേഷു സർവേഷു ഭൂതേഷു സർവേഷു ആത്മസു ഹൃതം ഭവതി തദ്യഥാ ശൈകാതൂലം അഗ്നോ ക്രോധം പ്രദൂയേത ഏവം ഹാസ്യ സർവേ പാത്മാനഃ പ്രദൂയന്തേ യ ഏത ദൈവം വിദ്വാൻ അഗ്നിഹോത്രം ജുഹോതി. ഇതാണ് ഭാഷകാരൻ പ്രമാണമായിട്ട് പറയുന്നത്. യഥാ ഇഷീകാതൂലം അഗ്നോ ക്രോധം പ്രദൂയേതേ, പുല്ലിന്റെ തുമ്പ് അത് അഗ്നിയിലേക്ക് കാണിച്ചാൽ അതെങ്ങനെയാണോ കത്തിച്ചാമ്പലാകുന്നു, അതുപോലെ സർവേ പാത്മാനഹ പ്രസൂയന്തേ. എങ്ങനെ ഏതത് ഏകം വിദ്വാൻ അഗ്നിഹോത്രം ജുഹോതി, ഇവിടെ അഗ്നിഹോത്രവുമായി ബന്ധപ്പെട്ട ഉപാസനയാണ് പറഞ്ഞത്. അഗ്നിഹോത്രത്തിന്റെ ആഹുതികളെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ ഏവം വിദ്വാൻ ഈ ഭാവനയോടുകൂടി, ഇവിടെ പറയുന്ന ഉപാസനയോടുകൂടി കർമ്മം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഉപാസനയോടുകൂടി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം പാപനാശമാണ്. അതുകൊണ്ടാണ് അവർ സൂര്യലോകത്തിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതിനുള്ള പ്രമാണമായിട്ട് ഈ മന്ത്രമാണ് ഭാഷകാരൻ പറയുന്നത്. തസ്മാത് ഹേമം മീൻ യദ്യപി ചണ്ടാലായ ഉച്ഛിഷ്ടം പ്രയസ്യേ ആത്മനി ഹേവാസ്യ തത് വൈശ്വാനരേ ഹൃദം സ്യാദിരി തദ്ദേശ ശ്ലോക. ഇതാണ് ഗീതയിൽ പറയുന്നത്. എന്താണ് അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത. അന്നം വൈശ്വാനരന് സമർപ്പിക്കുന്നതാണ്. പതാമ്യന്നം ചതുർവിധം, അത് ഇതിൽ നിന്ന് വരുന്ന ആശയമാണ്. എന്താണ് പറയുന്നത്? ഉപാസകൻ ഉച്ഛിഷ്ടം, ഭക്ഷണത്തിന്റെ അവശിഷ്ടം, അത് ചണ്ടാളന് സമർപ്പിക്കുകയാണെങ്കിൽ പറഞ്ഞല്ലോ ഏറ്റവും നീചമായ ആചരണത്തിൽ ജീവിക്കുന്ന ഒരുവന് മൃഗത്തെക്കാൾ മോശമായ അധർമ്മത്തെ ആചരിക്കുന്ന ഒരുവന് ആ ഭക്ഷണത്തെ നൽകിയാലും അത് വൈശ്വാനരെ ഹൃദം സ്യാ, അത് വൈശ്വാനരൻ അർപ്പിക്കുന്നതാണ്. അത് എത്തിച്ചേരുന്നത് വൈശ്വാനരനിലാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ഭാവനയിൽ അവന്റെ സമർപ്പണം സർവവും വൈശ്വാനരനാണ്. അതില് സത്കർമ്മം, ദുഷ്കർമ്മം, സത്പാത്രം, ദുഷ്പാർത്ഥം അങ്ങനെയൊന്നും വേർതിരിക്കാൻ കഴിയത്തില്ല. അവന്റെ പ്രവൃത്തിയുടെ ഫലം അവനെ ബാധിക്കുന്നില്ല. അവന്റെ പ്രവൃത്തിയുടെ ഫലം അവന്റെ പാപങ്ങളെ നശിപ്പിക്കുന്നു. അവന് ഉത്തരായണ മാർഗത്തിലൂടെ അത് നയിക്കുന്നു. ആ ഉപാസനയാണ് ഗീതയിൽ സൂചിപ്പിക്കുന്നത്. യഥായഹ ക്ഷുദിത ബാല മാതരം പരിപാസത്തെ ഏവം സർവാണി ഭൂതാനി അഗ്നിഹോത്ര ഉപാസത്തെ ഇതി അഗ്നിഹോത്രം ഉപാസത്തെ ഇതി പറയുന്നു. ലോകത്തിൽ തന്നെ കാണാം വിശന്ന കുഞ്ഞ് അമ്മയെ ആശ്രയിക്കുന്നു ആഹാരത്തിന് വേണ്ടി. എപ്പോഴാണ് അമ്മ ആഹാരം തരുന്നത് എന്ന പ്രതീക്ഷയോടുകൂടി അമ്മയെ ആശ്രയിക്കുന്നു. അതുപോലെ പറയുന്നു
1: ഓം നമഃ ശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്.
1: ഓം നമഃ ശിവായ.

ചന്ദ്രമാ ഭൂമിരാപവത്യോരന്തരിക്ഷം പ്രതിഷ ആശ്രവാരുതാരയന്തോ പ്രയസ്ോരാ ശ്രവതിഷയന്ത മനസ്സു പൂജാ പയതാര

ഒന്നോടനം പ്രബോധനെ മാതാവ് നമ്മുടെ ഉന്മോചന പ്രബോധനെ ഉടനെ മാതാവിനെ മാതാജത്തെ പുരാണി അനുഭവം നടപ്പുനേത്ര ശ്രീരോഹരി സൗദേ കാലത്തെ ഗോപ്താരോടി വാഴക്കരിഞ്ചരാടാം.